ബുദ്ധിയും ഇന്നലെ ജാഗ്രത്തിൽ സ്ഥൂല പ്രപഞ്ചം ഇല്ലാത്തതായി തീരുന്നു. അങ്ങനെ ഉണ്ടാവുന്നില്ല സാധാരണ ആളുകൾക്കുള്ളതുകൊണ്ട് ഈ സ്ഥൂല പ്രപഞ്ചം ഉള്ളതായി തന്നെ വിശ്വസിക്കുന്നു അധികം ആളുകളും. അത്രയേ ഉള്ളൂ മതം. നമ്മൾ ജ്ഞാനി അത് വിശ്വസിക്കില്ല. ജ്ഞാനിക്ക് ഈ പിന്നെ വസ്തുസ്വരൂപേണ ഇതിനെയൊക്കെ കാണുമ്പോഴും അത് ബ്രഹ്മാകാരമായിട്ടേ കാണുന്നു. ബ്രഹ്മചൈതന്യം തന്നെയാണ്. അപ്പോ വികാര സ്വരൂപമായിട്ട് ബോധിക്കുന്നു. ഇപ്പോ ഘടത്തെ കാണുമ്പോഴും ചട്ടിയെ കാണുമ്പോഴും പിന്നെ കലത്തെ കാണുമ്പോഴും ചിരാടിനെ കാണുമ്പോഴും ഒക്കെ ഒരേ മണ്ണ് തന്നെയാണ്. എങ്ങനെയാണോ മണ്ണിനെ അറിഞ്ഞാൽ ബോധിക്കുന്നത്, അതുപോലെ വളാതള കടകം കുണ്ടലം തുടങ്ങിയുള്ള ആഭരണങ്ങളെ കാണുമ്പോഴും ഇതൊക്കെ സ്വർണമാണ് എന്ന് ബോധിക്കുന്നത് പ്രകാരമാണ്. ഇതുപോലെ ഈ പലതരത്തിലുള്ള മനുഷ്യൻ മൃഗം ഈ പക്ഷി അതുപോലെ തന്നെ കൃമി കീടം ദേവൻ അസുരൻ സ്ത്രീ പുരുഷൻ ഇങ്ങനെ ഭേദപ്പെട്ടതായ വസ്തുക്കളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ആയത്വ സ്വരൂപമാണ്, ബ്രഹ്മചൈതന്യമാണ്, വേറെ ഒന്നുമല്ല, ശരീരാദികളാൽ അറിയപ്പെട്ടിരിക്കുകയാണ് ചൈതന്യം എന്ന് ബോധിക്കുന്നു ഒരു ജ്ഞാനം. അതുകൊണ്ട് ജ്ഞാനിക്ക് എപ്പോഴും ഏതിലും ഭാവവ്യത്യാസമില്ല, ഒരേ ഭാവം ഉണ്ടാവുന്നു. ഇതിന് സമ്യക് ദൃഷ്ടി എന്ന് പറയും. ഇനി ഒരേ ഭാവത്തിന് എന്നർത്ഥം എന്തിനെ കാണുമ്പോഴും ഒരേ ഭാവം അല്ലെങ്കിൽ ഒരേ ബോധം ഉണ്ടാവുന്നു എന്നുള്ളത് എന്തോ അതാണ് സമ്യക് ദൃഷ്ടി. സമ്യക് ദൃഷ്ടിയാണ് പിന്നെ ഒരു ജ്ഞാനിയുടെ നിഷ്ഠ. എപ്പോഴും സമ്യക് ദൃഷ്ടിയിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. സമയം ദൃഷ്ടിച്ചാൽ ഏതിനെയും ബ്രഹ്മമായിട്ട് കാണുന്നു. വേറെ ഒരു വിശേഷമൊന്നുമില്ല. ഒന്നിലെ രാഗം, ഒന്നിലെ ദ്വേഷം, ഒന്നിലെ പിന്നെ വിദ്വേഷം, പിന്നെ ഒരാളോട് മമത, സ്നേഹം, ആദരവ്, ബഹുമാനം, അതുപോലെ തന്നെ വിദ്വേഷം, ദ്രോഹം, ദ്രോഹബുദ്ധി, ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൽ വസ്തുപ്രതീതിയില്ല. ഇതാണ് ഇനി കാരണം. വസ്തുപ്രതീതി ഉണ്ടെങ്കിൽ ഈ ഒരു ഉണ്ടെങ്കിലൊക്കെ ഉണ്ടാവും. അങ്ങനെ വസ്തുപ്രതീതി ഒന്നിനും ഉണ്ടാകുന്നില്ല. ബ്രഹ്മപ്രതീതി മാത്രമാണ് എല്ലാത്തിനും ഉണ്ടാവുന്നത്. ആത്മപ്രതീതി മാത്രമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട് ഭേദഭാവം ഉണ്ടാകുന്നില്ല ജ്ഞാനിക്ക് എന്നർത്ഥം. ആ ഭേദഭാവം ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അയാളുടെ ദൃഷ്ടി, അതായത് കാഴ്ച അല്ലെങ്കിൽ അറിവ് ശരിയായി എന്നുള്ള അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് സമ്യക് ദൃഷ്ടി എന്നുള്ളത്. ഈ സമ്യക് ദൃഷ്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അഭ്യാസം അവസാനിച്ചു. ഇനിയൊന്നും ചെയ്യാനില്ല. സമയം ദൃഷ്ടി കൊണ്ട് അദ്ദേഹം ആത്മസ്വരൂപനായി ജീവൻ മുക്തനായി എന്ന് പറയുന്നത്. സമയം ദൃഷ്ടി വരണം, എപ്പോഴും ഇതുപോലെ വരണം എന്നർത്ഥം. അങ്ങനെ സമയം ദൃഷ്ടി വന്നിട്ടുള്ള ഒരാളെ നിങ്ങൾ എങ്ങനെ അറിയാൻ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. സമയം ദൃഷ്ടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഭവമാണ് അത് എന്നർത്ഥം. അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല സമയം ദൃഷ്ടി ഉണ്ടെങ്കിൽ എന്നർത്ഥം. അതിനെപ്പറ്റി ചോദിക്കുക പറയുക അല്ലെങ്കിൽ ഇന്ന പ്രകാരത്തിലാണ് ഓടിപ്പിക്കും സമയം ദൃഷ്ടിയെ വിവരിച്ചു ഇത് ചെയ്യില്ല ജ്ഞാനികൾ എന്നർത്ഥം. പക്ഷേ അവർക്ക് എല്ലാ സമയത്തും ഒരുപോലെ തദ്രൂപമായിരിക്കുന്ന അനുഭൂതി ഉണ്ടായിത്തീരുമ്പോഴാണ് സ്വഭാവം നഷ്ടം. ഈ സ്വഭാവം ജ്ഞാനം കൊണ്ടുണ്ടാവുന്നു. അപ്പോ സ്വഭാവേനെ ഉള്ളതാണത്, അത് മറഞ്ഞതുകൊണ്ടാണ് ഈ വിപരീത ഭാവം ഉള്ളത്. അപ്പൊ ആ മറന്ന് നീങ്ങ മാത്രമേ വേണ്ടൂ എന്നർത്ഥം. കയറിനെ പാമ്പായിട്ട് കാണുന്ന ഒരാൾക്ക് ആ കയറിന്റെ ബോധം മാത്രമേ വേണ്ടൂ പാമ്പില്ലാണ്ടേ. ഇതുപോലെ കുറ്റിയെ ഭൂതമായി കണ്ട ഒരാൾക്ക് അത് കുറ്റിയാണെന്നുള്ള ബോധം മാത്രമേ വേണ്ടൂ ഭൂതമില്ലാണ്ടേ. ഇതുപോലെ ആ ബ്രഹ്മബോധം മാത്രമേ വേണ്ടൂ ഈ പ്രപഞ്ചം ഇല്ലാത്തതായിട്ട് അനുഭവപ്പെടാൻ. വേറൊന്നും ആവശ്യമില്ല. ആത്മബോധം കൊണ്ട് തന്നെ ശരീരത്തിന്റെ ഇല്ലായ്മ ഒരാൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആത്മബോധം മാത്രമായി തീരുമ്പോൾ മറ്റുള്ള ബോധം ഇല്ലാലും. അപ്പൊ ജാഗ്രതാദി അവസ്ഥകൾ ഉണ്ടാവില്ല. അതിന് തന്നെയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോ ശരിയായില്ല നവീകൽപ്പ സമാധി അവസ്ഥയിൽ ആത്മാനുഭവം മാത്രമായി തീരുമാനം. അവർ ശരീരാദികളിൽ ഇല്ലാത്തതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. പിന്നെയും ശരീരാദികളിലേക്ക് അദ്ദേഹത്തിന് ഉണർവ് ഉണ്ടാവുന്നു എന്നുള്ളത് പ്രാരംഭ വിശേഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രാരംഭത്തിലുള്ളിടത്തോളം കാലങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കും. ഈ മൂന്ന് ശരീരങ്ങളാണ് ഈ ജീവന്റെ ഉപാധികളാണ് ആത്മാവിന്റെ എല്ലാം. പക്ഷേ ആത്മസുഖം തന്നെയാണ് ജീവനായി കാണപ്പെടുന്നത് തോന്നപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറയാറുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഇതിൽ സ്ഥൂല ശരീരത്തിന്റെ ഹേതു പ്രാരബ്ധമാണ്. സൂക്ഷ്മ ശരീരത്തിന്റെ ഹേതു ഉപാസനകളാണ്. കാരണ ശരീരത്തിന്റെ ഹേതു അജ്ഞാനം. അപ്പൊ അജ്ഞാനം നീങ്ങിയാൽ കാരണ ശരീരം വികാരങ്ങൾ കാണിക്കുന്നു. സുഷുപ്തിയിൽ കാരണ ശരീരത്തിലാണ് ജീവൻ ലയിക്കുന്നത് എന്നർത്ഥം. സ്വപ്നത്തിൽ സൂക്ഷ്മ ശരീരത്തെയാണ് അഭിമാനിക്കുന്നത്. ജാഗ്രത്തിൽ ഈ സ്ഥൂല ശരീരത്തെയാണ് ഞാൻ എന്നും എന്റെ അഭിമാനിക്കുന്നത്. ആരബ്ധാവസാനത്തിൽ സ്ഥൂല ശരീരം ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ വാസനയുടെ അവസാനത്തിൽ സൂക്ഷ്മ ശരീരം ഇല്ലാതെ ഉണ്ടാവും. അജ്ഞാനം നശിച്ച് ജ്ഞാനസമ്പന്നനാവുമ്പോൾ ഈ സ്ഥൂല ശരീരം കാരണ ശരീരം ഇല്ലാണ്ടും. കാരണ ശരീരം ഒന്നാണ് എല്ലാവർക്കും ഉദ്ദേശിച്ച കാരണ ശരീരത്തെയാണ് മയാന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിക്കാൻ പറയുന്നത്. കാരണ ശരീരം ഒരേ കാരണ ശരീരത്തിലാണ്
എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ശരീരത്തിൽ എത്തുമ്പോൾ എല്ലാവരും ഒന്നാവും. കാരണം ശരീരത്തിൽ എത്തുന്നപ്പോഴാണ് സുഷുപ്തി. സുഷുപ്തിയിൽ എത്തുമ്പോൾ എല്ലാവരുടെയും അനുഭവം ഒന്നാണല്ലോ. അനുഭവത്തിന്റെ ഭേദമില്ലാതെ ഉണ്ടായാലോ എല്ലാവരും ഞാൻ ഒന്നും അറിഞ്ഞില്ല, സുഖമായി തുടങ്ങി എന്നുള്ള നിലയിലല്ലേ ഇരിക്കുന്നത്. അങ്ങനെ എന്നത് അത് ഒന്നാണ്. സൂക്ഷ്മ ശരീരം എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകമാണ്. അവരവരുടെ വാസനകളെ കൊണ്ട് രൂപപ്പെട്ടതാണ് എന്നിട്ട് അവരവരുടെ പ്രാരബ്ധം കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ സ്ഥൂല ശരീരം. അതുകൊണ്ട് സ്ഥൂല ശരീരം ഓരോരുത്തരും ഓരോരുത്തർക്കും വേറെ വേറെയാണ്. സൂക്ഷ്മ ശരീരവും ഓരോരുത്തർക്കും വേറെ വേറെയാണ്. കാരണ ശരീരം എല്ലാവർക്കും ഒന്നാണ്. ഈ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തിലാണ് ലയിക്കുന്നത്. ഈ സ്ഥൂല സൂക്ഷ്മങ്ങളാകുന്ന രണ്ട് ശരീരങ്ങളും കാരണ ശരീരത്തിലാണ് ലയിക്കുന്നത്. കാരണ ശരീരത്തിൽ നിന്നാണ് സൂക്ഷ്മ ശരീരം ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് സ്ഥൂല ശരീരം ഉണ്ടാകുന്നത്. സ്വപ്നം സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് ആണ് അവസ്ഥകൾ ഉണ്ടാവുന്നത്. ജാഗ്രത അവസ്ഥ സ്വപ്നത്തിൽ ലയിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങൾ രണ്ടും സുഷുപ്തിയിൽ ലയിക്കുന്നു എന്നുള്ളതാണ്. വിശ്വൻ തൈജസം പ്രാജ്ഞ ഇങ്ങനെ ആ ജീവനെ മൂന്ന് പേര് പറയും. വിശ്വനാണ് ഈ ജാഗ്രത അവസ്ഥയിൽ. ജാഗ്രതാവസ്ഥയിലെ ജീവഭാവത്തെ വിശ്വനെന്ന് പറയും. സ്വപ്നാവസ്ഥയിലെ അതേ ജീവഭാവത്തെ തന്നെ തൈജസ് എന്ന് പറയും. അതേ ജീവഭാവത്തെ തന്നെ പ്രാജ്ഞ എന്ന് പറയും. സുശക്തി എന്നർത്ഥം. ഇതെന്താ വ്യത്യാസം വെച്ചിരുന്നാൽ ജാഗ്രത ശരീരത്തിൽ അനുക്കുന്നു, ശരീരത്തെ അഭിമാനിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വം. ഈ ലോക വ്യവഹാരമാണ് അയാൾക്കുള്ളത് എന്നർത്ഥം. ഈ ലോകത്തിൽ അതെന്താ, ഇതെന്താ, മറ്റെന്താ, അതെങ്ങനെയാ, ഇതെങ്ങനെയാ, അന്വേഷിക്കലും അതിനെ അറിയലും അതിനെ പ്രവർത്തിക്കലും അനുഭവിക്കലും ഇതാണ് ഈ ജാഗ്രത അവസ്ഥയിലുള്ള മുഴുവൻ പ്രവൃത്തി എന്നർത്ഥം. അത് കഴിഞ്ഞ് സ്വപ്നാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് മുഴുവൻ പിന്നെ തന്നിലുള്ള വാസനകളെ ദൃശ്യാകാരേണ അനുഭവിക്കലാണ്. ജാഗ്രത സുഷുപ്തിയിലെത്തുമ്പോൾ ഈ രണ്ട് ശരീരങ്ങളാണ് അടങ്ങി. അതായത് തൈജസനായിത്തീർന്നു സ്വപ്നത്തിലെ തന്റെ പ്രകാശം കൊണ്ട് തന്നെ വാസനകളെ ദൃശ്യാകാരങ്ങളാക്കി അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് തൈജസ്സിന് പേരുണ്ടായത്. പ്രാജ്ഞ ബുദ്ധി സ്തംഭിച്ചിട്ട് അതായത് സ്തബ്ധമായിത്തീരുന്നു, ഒന്നിനെ അറിയാൻ കഴിയാത്തതായിത്തീരുന്നു. ഇതാണ് ജ്ഞാനം സ്തബ്ധമായിത്തീരുന്നു സുഷുപ്തി എന്നർത്ഥം. ഇപ്പോ ആ ജ്ഞാനത്തിൽ പരിപൂർണമാകുമെന്ന് ജയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രാജ്ഞ എന്ന് പറയുന്നത് എന്നർത്ഥം. ഇനി ഈ മൂന്ന് ഭാവം വ്യത്യസ്തമായിട്ട് ജീവനെ ഉണ്ടാവാൻ കാരണം ഈ മൂന്ന് ഉപാധികളാണ്. അപ്പോൾ സൂക്ഷ്മ ശരീരം മൂന്ന് കോശങ്ങളോട് കൂടിയതാണ്. പ്രാണമയ കോശം, അനുമയ കോശം, വിജ്ഞാനമയ കോശം. ആനന്ദമയ കോശത്തെ മാത്രമാണ് ഇവർക്ക് മറ്റതൊക്കെ അതിലൊന്നും സമയത്ത് നിർത്തം. കാരണം ശരിയെന്ന് പറയുന്നത് ആനന്ദമയ കോശത്തെ മാത്രമാണ്. അന്യമയ കോശത്തെ മാത്രമാണ് സൂര്യശരീരം. അപ്പൊ സൂര്യശരീരം പ്രാരബ്ധം കൊണ്ടുണ്ടായി, സൂക്ഷ്മ ശരീരം വാസനകളെ കൊണ്ടുണ്ടായി, അജ്ഞാനം കൊണ്ടുണ്ടായി കാരണശരീരം. അജ്ഞാനം നീ കഴിഞ്ഞ് ധ്യാനസമ്പന്നനാവുമ്പോ കാരണശരീരമില്ല, അദ്ദേഹത്തിന് സുഷുപ്തി ഇല്ലാതെ ഉണ്ടായി. അതുപോലെ വാസനകളൊക്കെ ഇല്ലാതെ ഉണ്ടാവുമ്പോൾ സൂക്ഷ്മ ശരീരം ഉണ്ടാവും. ഇങ്ങനെ സൂക്ഷ്മ കാരണങ്ങളാകുന്ന രണ്ട് ശരീരങ്ങളും ഇല്ലാതെ ഉണ്ടാവുമ്പോൾ ഈ പ്രാരബ്ധാവസാനം, ഈ പ്രാരബ്ധം ഇനി ബാക്കി ഉണ്ടിച്ചുള്ളൂ. അത് അനുഭവം കൊണ്ടേ ഇല്ലാണ്ടേക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രാരബ്ധാനുഭവം കഴിയുന്നത് വരെ ഈ രണ്ടും ഇല്ലാതെ ഉണ്ടായിച്ചുള്ളൂ. പ്രാരബ്ധാവസാനത്തിനോടുകൂടി അദ്ദേഹം കേവലം മുക്തനായി, വിദേഹം മുക്തനായിട്ട് കൈവിദ്യത്തെ പ്രാപിക്കാനിടയായിരുന്നു. അജ്ഞാനം കൊണ്ട് കാരണശരീരം, അതായത് അജ്ഞാനം ഇല്ലാതെ കാരണശരീരം ഇല്ലാതെ യോഗം കൊണ്ടും ഭക്തി കൊണ്ടും സൂക്ഷ്മ ശരീരം, വാസനകൾ നശിച്ച് സൂക്ഷ്മ ശരീരം ഇല്ലാതെ, അനുഭവം കൊണ്ട് ഈ സ്ഥൂല ശരീരം ഇല്ലാതെ ഉണ്ടാവും. അപ്പൊ കൈവല്യ പ്രാപ്തനായി തീരുന്നു ജീവൻ. അതായത് കേവലത്വത്തിൽ തന്റെ സുസ്വരൂപാനുഭവം എന്താണോ അതിനെ പ്രാപിക്കുന്നതായ അവസ്ഥയാണ് എന്നർത്ഥം. ഇത്രയും കാര്യങ്ങൾ, ഇതാണ് ജീവിതത്തിന്റെ പരമ ലക്ഷ്യം. ആത്മവിചാരം കൊണ്ട് ഒരാൾക്ക് സാധിക്കും. ആ ആത്മവിചാരം ശരിയാവണ്ണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചു തുടർച്ചയായിട്ടുള്ള സത്സംഗം കൊണ്ടുണ്ടായിത്തീരും. സത്സംഗവും ആത്മവിചാരവുമാണ് ഒരാളെ ജ്ഞാനിയാക്കിയത്. ഈ ശാസ്ത്രബോധം ഉണ്ടായാൽ ഈ ആത്മവിചാരത്തിന്റെ എളുപ്പം ഇല്ലെങ്കിലും ആത്മവിചാരം ചെയ്യാം. അതിന്റെ ആ ജന്മാന്തരവാസനയോ അല്ലെങ്കിൽ ശരിയായുള്ള സത്സംഗമോ ഉണ്ടായാൽ മതി, ആത്മവിചാരം ഉണ്ടാവാമെന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് സൂചിപ്പിച്ചത്. വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരീ തുല്യം ഇയന്തർഗതം പശ്ചന്ന സാക്ഷാത് കുരുവേ പ്രബോധ സമയം സ്വാത്മാനമേവാദ്വയം
തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇതം ശ്രീ ദക്ഷിണാമൂർത്തയെ. ഇത് സാക്ഷാത്കാരാനുഭവത്തിൽ താനാകുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പോഴേ ബോധ്യത്തുള്ളൂ. ആ ആത്മസാക്ഷാത്കാരം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാകാത്തത്. പ്രബോധ സമയേ സ്വാത്മാനമേ വാസ്തു. ബോധിക്കുന്നതായ സമയത്ത് പ്രബോധം ഉണർവുണ്ടാകുമ്പോൾ ആത്മാവിനെ മാത്രമേ നിങ്ങൾ കാണൂ. ആത്മാവിന് അന്യമായിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നുമില്ലാണ്ട് ആയിട്ടില്ല എന്നുള്ള അനുഭവം അപ്പൊ നിങ്ങൾക്ക് ബോധ്യമാകും. ഇത് ആരും കൂടെ ഉണ്ടാവുന്നു. ആ പരമാചാര്യനായിരിക്കുന്ന ശ്രീ ദക്ഷിണാമൂർത്തിയാകുന്ന പരമാചാര്യനായിരുന്നു നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒന്നാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് ശരിക്കും വിചാരം ചെയ്ത് ഈ മനനം കൊണ്ട് ഇനി ബോധിക്കാനായിട്ട് വന്നാൽ ഒരാൾക്ക് ഇത് തന്നെ ആത്മസാക്ഷാത്കാരാനുഭൂതിക്ക് ഈ ഉപയോഗമായി വന്നിരിക്കും. അടുത്ത ശ്ലോകം നാളെ ഇതേ സമയത്താവാം. ഇനി 10 മണിക്ക് വന്നാല് കുറച്ച് സംസ്കൃത ഭാഷയുടെ സ്വഭാവത്തെ കുറിച്ചാണ്. അയ്യോ ബീജസ്യന്തരിവങ്കുരോ ജഗതിരം ബ്രാഹ്മ്യം വികല്പം പുനർമായാകൽപ്പിത ദുഷ്ടമായിരിക്കുന്ന ഈ രോഗം തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. തന്നിൽ നിന്ന് അന്യമല്ല, വിവർത്ത സ്വരൂപേണയാണ് തന്നിൽ ഇരിക്കുന്നത്. സത്തയില്ല ഈ വസ്തുവിന്. സത്തയില്ലെങ്കിലും വസ്തു സത്യത്തിന്റെ സ്വരൂപേണ കാണപ്പെടുന്നത്. ആ സമ്പ്രദായത്തിനാണ് വിവർത്ത എന്ന് പറയുന്നത്. പിന്നെ വികർത്തം, പരിണാമം, വികാരം, ഈ മൂന്ന് രൂപത്തിലുള്ള മാറ്റമുള്ള പദാർത്ഥങ്ങൾ കണ്ടുപിടിച്ചു. മണ്ണ് കരശലാവാദികളായിരിക്കുന്നു എന്നുള്ള ഒരു വികാരമാണ്, മണ്ണിന്റെ വികാരമാണ്. സ്വർണ്ണം കരകുണ്ടലാതി ആഭരണങ്ങളായിരിക്കുന്നു എന്നുള്ള സ്വർണത്തിന്റെ വികാരമാണ്. ഇതുപോലെ ബ്രഹ്മവികാരമല്ല മറ്റം. ഇനി പരിണാമം എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നായി തീരുക എന്നുള്ളതാണ്. അത് പിന്നെ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കില്ല. പാല് തൈരായി തീരുന്നു, പിന്നെ ഒരിക്കലും ആ തൈര് പാലാവില്ല. ഈ ബാലൻ യുവാവുന്നു, ആ യുവാവ് പിന്നെ ഒരിക്കലും ബാലനാവില്ല. ഈ സമ്പ്രദായത്തിലുള്ളതിനാണ് പരിണാമം എന്ന് പറയുന്നത്. ഇത് രണ്ടുമല്ലാതെ കണ്ട വസ്തുസത്ത ഇല്ലാതെ കണ്ട പദാർത്ഥത്തിന്റെ പ്രതീകമുണ്ടാകാം. ഇതാണ് വിവർത്തം എന്ന് പറഞ്ഞത്. കാരണം തന്നെ തന്നെ ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഭൂതം നിൽക്കുന്നതായിരിക്കാണ് എന്ന് വെച്ചിരുന്നാൽ അങ്ങനെയാ ഭൂതത്തിന്റെ സത്യമൊന്നുമില്ല. ഒരു പദാർത്ഥവും ഇല്ല. ശരിക്കും ഭൂതത്തെ കാണുന്നു. കയറിനെ കാണുമ്പോൾ പാമ്പായിട്ട് തോന്നുന്നു. ആ കയറവിടെ അറിഞ്ഞു കിടക്കൊണ്ടാണ് ആ തോന്നലുണ്ടാവാനിട വന്നത് എന്ന് പറയുന്നു മറ്റം. ആ കയറും ഇതുപോലെ മറ്റൊന്നുമ്പിൽ നിൽക്കുകയാണ്. വാസ്തവത്തിൽ കയറും ഇല്ലാത്തതാണ്. കയറ ഈ ചകിരിനാദികളുടെ സംഘാതത്തെയാണ് കയറെന്ന് പറയുന്നത്. ചകിരിയൊക്കെ ഈ എന്താണ് തേങ്ങയിലുള്ള അഭിജാരൂപമാണ്. തേങ്ങ തെങ്ങിലുള്ള അധ്യാരൂപമാണ്. തെങ്ങ് ഭൂമിയിലുള്ളത്, ഭൂമി ജലത്തിൽ, ജലം അഗ്നി, അഗ്നി വായു, വായു ആകാശത്തിൽ, ആകാശം അഹങ്കാരത്തിൽ, അത് മഹത്തത്വത്തിൽ, അത് മായയിൽ, അത് ഇങ്ങനെ പോകുന്ന. അപ്പോ എന്താണ് ഈ വിവർത്ത സ്വരൂപമായിട്ടുള്ള വസ്തുക്കൾക്ക് ഈ വസ്തുസത്തയില്ല. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ വിവർത്ത സ്വരൂപമാണ്. ഇത് തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. വേറെ ആരുമല്ല. കയറിൽ തോന്നപ്പെട്ടതായ പാമ്പ് തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ പാമ്പിന്റെ വാസന തന്നെയുണ്ട്. ആ വാസനയാണ് പാമ്പിന്റെ അഗ്നിയെ കാണപ്പെടുന്നത്. കാരണം ഇതുപോലെയാണ് വിശ്വം തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. താൻ സത്യത്തെ അറിയുമ്പോൾ, എപ്രകാരം കയറിനെ അറിയുമ്പോൾ പാമ്പിൽ ജനതയെ ഉള്ളുവോ, ഇതുപോലെ ബ്രഹ്മത്തെ അഥവാ ആത്മാവിനെ അറിയുമ്പോൾ ഈ ശരീരാദികളും അതുപോലെ തന്നെ പുറമെയുള്ളതാണ് തോന്നപ്പെടുന്ന ഈ പ്രപഞ്ചവും ഇല്ലാത്തതാണ് എന്ന് അനുഭവപ്പെടുന്നത്. ഇതാണ് ഇന്നലെ സമർത്ഥിച്ചത് പ്രബോധ സമയേയ പ്രത്യവിജ്ഞായതേ. പ്രബോധ സമയത്ത് ഉണരുന്നതായ സമയത്ത് എങ്ങനെയാണോ സ്വപ്ന ദൃശ്യങ്ങൾ ഇല്ലാത്തതാണെന്ന് ബോധിക്കുന്നത്, ഇതിലിതേമാതിരി മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതായ സമയത്ത് ഈ ജഗൽപ്രതീതികൾ മിഥ്യയാണ് തോന്നാനിടയായിരിക്കും. ആ മിഥ്യയായിട്ടുള്ള പ്രതീതി എങ്ങനെയാ ഉണ്ടാവുന്നത് സമർത്ഥിക്കുകയാണ് ഈ രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ചെയ്യുന്നത്. വാസന കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറയും. ബീജസ്യന്തരി വാങ്ങുരോ ജഗതിരം പ്രാണനിർവികൽപ്പം ഇതം ജഗത്ത്. ഈ ജഗത്ത് ബീജസ്യ അന്ത അങ്കുര ഇവ, ബീജത്തിന്റെ ഉള്ളിൽ അങ്കുരം എന്ന പോലെ
സൂക്ഷ്മമായിരിക്കുന്ന വിത്തിന്റെ ഉള്ളിൽ സ്ഥൂലമായിരിക്കുന്ന വൃക്ഷം ഇരിക്കുന്നത് പോലെ വലിയൊരു ആൽവൃക്ഷമാണെന്ന് വിചാരിച്ചോളൂ. അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ബീജത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എത്രയോ ചെറുതാണ് ആ അതിന്റെ വിത്ത്. ആ വിത്ത് കൊത്തി മുളച്ച് ആദ്യ അങ്കുരമുണ്ടായി, പിന്നീട് ഒരു ചെടിയെ, പിന്നെ വലുതായി വലുതായി വലുതായി വന്ന് വളരെ വലിയ വൃക്ഷമായിരുന്നു. വലിയ തടിമരം, കൊമ്പുകള്, ചില്ലകള്, വേടുകള്, ഇലകള് ഇനി തുടങ്ങിയിട്ട് എല്ലാം ഉണ്ടാകാനിടയായിട്ടുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ മുമ്പേ എവിടെയായിരുന്നു, എവിടുന്നാ ഇപ്പോൾ ഇതൊക്കെ വന്നത് ചോദിച്ചാൽ ആ ബീജത്തിൽ നിന്നാണ് വന്നത്. ബീജത്തിൽ നിന്നാണ് വന്നത്. തെളിവ് ബീജം ഇല്ലെന്നുണ്ടാവുന്നില്ല, അതിന്റെ തെളിവ് തന്നെ. അപ്പോ ബീജത്തിന്റെ ഉള്ളിൽ ഇല്ലായിരുന്നു ഇന്ന് വന്നാൽ പിന്നെ വരുമോ? അതാണ് നോക്കില്ല. അപ്പൊ അതിസൂക്ഷ്മമായിരിക്കുന്ന ബീജത്തിൽ എങ്ങനെയാണോ അതിമഹത്തായിരിക്കുന്ന വൃക്ഷം ഇരിക്കുന്നത്, ഇതുപോലെ അതിസൂക്ഷ്മമായിരിക്കുന്ന വാസനയ്ക്കുള്ളിൽ അതിമഹത്തായിരിക്കുന്ന പ്രപഞ്ച വ്യവഹാരം അല്ലെങ്കിൽ പ്രപഞ്ച പ്രതീതി അടങ്ങിയിരിക്കുന്നു. പ്രാണ നിർവികൽപ്പം പ്രാണക്ക് മുമ്പ് ഇത് ഈ രൂപത്തിലാവുന്നതിന് മുമ്പ് നിർവികൽപ്പാധാരേണ മറ്റൊന്നിന്റെയും പ്രേരണയില്ലാത്തതായ നിലയിൽ ഉണ്ടായിരുന്നു. പിന്നീട് പുനഃ വീണ്ടും അത് വികസിക്കാൻ മായാകല്പിത കാലദേശകലനാ വൈചിത്ര ചിത്രീകരണം. ഇനിയിപ്പോ ഒരു ചിത്രം എഴുതുന്ന ചോറുവരുന്ന ശോകരോ ക്യാൻവാസോ എന്തെങ്കിലും വേണ്ടിയില്ലേ? നല്ല എഴുതമിക്കും. അങ്ങനെ ഈ ജഗത്തിനെ പ്രതിഫലിപ്പിക്കണം വിചാരിക്ക, അതിന് എന്തെങ്കിലും ഒരു അവലംബം വേണ്ടേ? അതാണ് കാലവും ദേശവും നഷ്ടം. ഈ കാലദേശങ്ങൾ മനോമയങ്ങളാണ്. മനസ്സടങ്ങുന്ന സമയത്ത് കാലവും ദേശവും ഇല്ല. ഇനി അതിന് അടുപ്പവും അകലവും ഇല്ല. നോക്കുള്ളൂ, നീ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ കാണുന്നു, മനസ്സിന്റെ സ്വഭാവം നോക്കൂ. 12 കൊല്ലം മുമ്പേ മരിച്ച ആളെ സ്വപ്നം കാണും. ഇതുപോലെ ഇല്ലാത്തതായ വസ്തുക്കളെ കാണാനിടയായിരിക്കുന്നു. എത്രയോ വിദൂരത്തുള്ളതായ ദേശത്തിലെ കണ്ടുപോയിന്നും അവിടെയുള്ള ആളുകളെ കണ്ടു എന്നുള്ള അനുഭവം വരുന്നു. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഈ കാലദേശങ്ങൾ മനോമയങ്ങളാണ്. മനോമയങ്ങളായിരിക്കുന്ന കാലദേശങ്ങൾ മായാമയങ്ങളാണ്. മായ കൊണ്ട് നീ അറിയപ്പെടുന്ന ഈ പ്രപഞ്ചമാകുന്ന ദൃശ്യത്തിന് ആശ്രയബോധമായിരിക്കുന്ന ഈ കാലത്തെയും ദേശത്തെയും ആദ്യം സൃഷ്ടിക്കുന്നു. കാലദേശങ്ങളില്ലാതെ കൊണ്ട് നാമരൂപങ്ങൾക്ക് നിൽക്കാനുള്ളതായ സ്ഥലമില്ല എന്നർത്ഥം. മായാ കല്പിത കാലദേശകലനാണ് വൈചിത്ര ചിത്രീകൃതം. മായയാൽ കൽപ്പിക്കപ്പെട്ട കാലദേശങ്ങളാകുന്ന കലനയുടെ വൈചിത്ര്യം കൊണ്ട് ചിത്രീകൃതമായിട്ട് പ്രകാശിക്കുന്നു. വെറും വാസനാസ്വരൂപമായിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സൂക്ഷ്മമായിട്ടുള്ള പിന്നെ പ്രതീതി വളരെ വിസ്തൃതമായിട്ടുള്ള തോതിൽ, ഒരിക്കലും മറക്കാൻ വയ്യാത്തതായ തോതിൽ, പിന്നീട് അനേകം വ്യവഹാരങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇന്ന് നമ്മൾ കഥകളി കാണുന്നു. ഈ കഥകളിയുണ്ട്, ഇത് എവിടുന്ന ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, വളരെ കാലം മുമ്പേ കോട്ടയത്തെ രാജാവിന്റെ മനസ്സിൽ സ്മരിച്ചതായ വാസനയാണ്. ഇന്ന് അദ്ദേഹം എന്തോ മരിച്ചു പോയിരിക്കണം, മനസ്സിലാക്കണം. ആ വാസന ഈ പ്രപഞ്ചത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നാടകം കാണുന്നു, നമ്മൾ സിനിമ കാണുന്നു, അല്ലെങ്കിൽ പിന്നെ പ്ലെയിൻ പോകുന്നത് കാണുന്നു. ഇങ്ങനെ കാണപ്പെടുന്ന ഈ വസ്തുക്കളുണ്ട്. പ്ലെയിന് എവിടുന്ന ഉണ്ടായത്, അത് ആരെ ഉണ്ടാക്കി എനിക്കറിയില്ല. അദ്ദേഹം ആളുടെ മനസ്സിലെ വാസനയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കളിക്കുന്നത്. അതുമാതിരി റോക്കറ്റ് ഉണ്ട്, ഇങ്ങനെ പലയതും ഉണ്ടെന്നർത്ഥം. അനേക തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടാൻ വെക്കുന്ന തൂക്കാൻ അതാണ് ആളുകളുടെ ആ ഭോക്കരാക്കളുടെ മനസ്സിലുള്ളതായ വാസനയാണ്. ആ വാസന മാറി എന്ന് വിചാരിച്ചോളൂ, അയാളെ എന്നെ ഒരു പലഹാരം ഉണ്ടാക്കിയെന്ന് അയാൾക്ക് ശരി ഒരു വസ്തു നന്നല്ല എന്ന് പറഞ്ഞു. അയാളുടെ മനസ്സിലുള്ള വാസന ഇയാളില്ല, ഇയാളുടെ വാസന പറയാണ്. അയാൾ പറയുന്ന നോക്കൂ പോരാ, പക്ഷേ അറിയാലും മധുരം പോരാ. ഇങ്ങനെയൊക്കെ പറയുന്നത് അതാണ് ആളുകളുടെ മനസ്സിലുള്ളതായ വാസനാവിശേഷങ്ങളാണ്, വേറൊന്നുമില്ല എന്നർത്ഥം. ഇപ്പോ ഈ എന്താണ് പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചം കൊടുക്കുന്ന. അത് പഞ്ചീകരിക്കുമ്പോഴാണ് സ്ഥൂലമായിട്ടുള്ളത്. സ്ഥൂലമായിട്ടുള്ള ആ പഞ്ചഭൂതങ്ങളുടെ മാത്രകൾ കൂടി ചേർന്നാണ് പലതരത്തിലുള്ള നാമരൂപങ്ങളായിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ സാധാരണ ഇപ്പോൾ അടുക്കളയിൽ കൂട്ടാൻ വെക്കാന്ന് വെച്ചോളൂ, ഒക്കെ വേറെ വേറെ വേറെ ആയിട്ടിരിക്കുന്നു. അതായത് പരിപ്പ് കൊട്ടമ്പാല അല്ലെങ്കിൽ പൊടി, പിന്നെ എന്താ വെണ്ടയ്ക്ക, പിന്നെ പുളി, ഇതൊക്കെ വേറെ വേറെ ആയിട്ടിരിക്കുന്നു. അതിന് യാതൊരു തകരാറുമില്ല. ഇതൊക്കെ അതിന്റെ ആ അംശാംശത്തിന് കണക്കിനനുസരിച്ച് കൂട്ടി മോചിപ്പിക്കാനുള്ള ചില്ല. അപ്പൊ അത് ഈ വലിയ പഞ്ചീകരണമുണ്ടോ, അതിന്റെ ചെറിയതാണ്, വേറൊന്നുമില്ല. പഞ്ചീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അധിക സമയം എത്തില്ല. അതാണ് ഈ സ്ഥൂല ശരീരം പഞ്ചീകൃത ഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്, ഈ സൂക്ഷ്മ ശരീരം അപഞ്ചീകൃത ഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ചിരകാലം കിട്ടും. ഒരാളെ എത്ര ജനിക്കുന്നുവോ ബ്രഹ്മത്തിൽ നിന്ന് വേറെയായിട്ട്
ആ ജീവന് എത്രായിരം ജനന മരണങ്ങൾ ഉണ്ടായോ അത് മുഴുവൻ ഒരു സൂക്ഷ്മ ശരീരത്തിൽ നിന്നിട്ടാണ്. ഓരോ പ്രാവശ്യത്തെ ജീവിതത്തിന് മാത്രമേ ഒരു സ്ഥൂല ശരീരം ഉപയോഗപ്പെടുന്നുള്ളൂ എന്നല്ല. അത് കഴിഞ്ഞാലോ ആ ശരീരം മുന്നു പോകുന്നു. ഇങ്ങനെയാണ്. എന്തുകൊണ്ട്? സ്ഥൂലപഞ്ചീഭൂതങ്ങളുടെ മാത്രകളെ കൊണ്ടുണ്ടായതാണ് ഈ സ്ഥൂല ശരീരം. സൂക്ഷ്മഭൂതങ്ങളുടെ മാത്രകളെ കൊണ്ടുണ്ടായതാണ് സൂക്ഷ്മ ശരീരം. രണ്ടിനും ആശ്രയമായിരിക്കുന്ന അവിദ്യയാണ് സാധാരണ ശരീരം. ഇതാണ് ഈ ശരീരത്തിന്റെ സ്വഭാവം. അപ്പൊ അതില് ഈ പഞ്ചീകരണം കഴിഞ്ഞു വിചാരിച്ചോളൂ, അധികം സമയം നിൽക്കില്ലാന്ന്. ഇപ്പൊ ചായ ആക്കി തീർത്തു വിചാരിച്ചോളൂ, പിന്നെ അധികം നിലനിൽക്കില്ല. ഞങ്ങൾ കുറ്റി കൂടാതെ കഴിച്ചോളൂ തന്നെ എന്ന് പറയുന്നത്.

കാണപ്പെടുന്നത് ആയ നാമരൂപ ദൃശ്യങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു? ആകാശത്തിൽ എന്നാണ് പറയുന്നത്. ആ ആകാശം എവിടെയാ നിൽക്കുന്നത്? ഇത് ഭൂതാകാശം. പുറമേ കാണുന്ന ഈ ആകാശത്തിന് ഭൂതാകാശം എന്ന് പറയും. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. ഈ ഭൂതാകാശം എവിടെയാ നിൽക്കുന്നത് ചോദിച്ചാൽ ചിത്താകാശത്തിലാണ്. ഈ മനസ്സിലുള്ള ആകാശത്തിൽ ചിത്താകാശം, ചിതാകാശം നിൽക്കുന്നത്. അപ്പൊ മനസ്സിലുള്ള ആകാശം, ഇപ്പൊ സ്വപ്നത്തിൽ കാണുന്നതായ ദൃശ്യങ്ങളൊക്കെ എവിടെയാണ് പ്രകാശിക്കുന്നത്? ചിത്താകാശത്തിലാണ് പ്രകാശിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ ചിത്താകാശം ഇല്ലാന്ന് വിചാരിച്ചോളൂ, എന്നാണ് സ്വപ്ന ദൃശ്യങ്ങൾക്ക് പ്രകാശിക്കാൻ സ്ഥലമില്ലാതായിരിക്കുന്നത്. അപ്പൊ അത് എത്രയൊക്കെ വലിപ്പം ഉണ്ടായിരുന്നു നമുക്ക് വാസ്തവത്തിൽ വിചാരിക്കേണ്ടത്. എന്തെല്ലാമാണ്? ഇപ്പൊ ഒരു സമുദ്ര സ്വപ്നം, സമുദ്രത്തിന് എത്ര വലിപ്പം ഉണ്ടായി അത് മുഴുവൻ എന്റെ മനസ്സിലപ്പോ കാണും. അപ്പൊ ആ മനസ്സിന് എത്ര വലിപ്പം ഉണ്ടായാലോചിച്ച് നോക്കൂ, വളരെ വിസ്തൃതമായിട്ട് കാണാം. അപ്പൊ ഈ ഭൂതാകാശത്തിനേക്കാൾ വലുതാണ് ചിത്താകാശം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സൃഷ്ടിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നിങ്ങള് പിന്നിലേക്ക് പിന്നിലേക്ക് പോയി നോക്കൂ. ഇപ്പൊ ഇവിടെ ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി ഭൗമങ്ങളായ വസ്തുക്കളാണ്. ഇവിടെയുള്ള അനേക ജീവികളെ, മനുഷ്യരവര്, മിനിപക്ഷികള്, മൃഗങ്ങള്, ജന്തുക്കള്, കൃമികള്, കീടങ്ങള്, വൃക്ഷലതാദികള്, കാടുകള്, നദികള്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഭൂമി. ഇതൊക്കെ വാസ്തവത്തിൽ ഭൂമിയിൽ നിന്നുണ്ടായതാണ്. ഭൂമിയെ ആശ്രയിച്ച് നിൽക്കുന്നവയാണ്. എപ്പോ വേണമെങ്കിലും ഇതൊക്കെ ഭൂമിയിൽ ലയിക്കാൻ നോക്കാം. ഭൂമിയിൽ ലയിച്ചു കഴിഞ്ഞാലോ ഭൂമിയുടെ മൂലം എന്താ? ഭൂമി എടുത്തുണ്ടായത് ജലത്തിൽ നിന്നുണ്ടായത്. ഈ ഭൂമിയുടെ പത്തനത്തിയാണ് ജലം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി ഭൗമങ്ങളായുള്ള വസ്തുക്കൾ ഭൂമിയും ഭൂമിയിലും ഭൂമി പിന്നെ ആ ജലത്തിൽ ലയിക്കുന്നു. ജലവും ജലമയങ്ങളായുള്ള വസ്തുക്കളും അഗ്നിയിൽ നിന്നുണ്ടായത് അഗ്നിയിൽ ലയിക്കുന്നു. പക്ഷെ കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗന്ധത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. ഇതിന്റെ സൂക്ഷ്മരൂപം എന്താണ്? ഗന്ധ തന്മാത്ര എന്ന് പറയുന്നില്ലേ. അപ്പൊ ഇതിന്റെ സൂക്ഷ്മ ഭാവമാണ് ഗന്ധം ഭൂമിയിലെ. എന്നർത്ഥം ഗന്ധത്തിൽ ലയിക്കും ഭൂമി. എന്നിട്ടാ ആ ഗന്ധം പിന്നെ ജലത്തിൽ ലയിക്കും. ജലം രസത്തിൽ ലയിക്കും. രസമാണല്ലോ ജലത്തിന്റെ സൂക്ഷ്മരൂപം. ആ രസം അഗ്നിയിൽ ലയിക്കും. അഗ്നി രൂപത്തിൽ ലയിക്കും. രൂപം പിന്നെ വായുവിൽ ലയിക്കും. വായു സ്പർശത്തിൽ ലയിക്കും. സ്പർശം ആകാശത്തിലേക്കും. ആകാശം ശബ്ദത്തിലേക്കും. അപ്പൊ ശബ്ദം ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ആകാശത്തിൽ ഉണ്ടാക്കാം. മനസ്സിലായി? എന്നിട്ട് അത് എവിടെ ലയിക്കും? ശബ്ദം എവിടെ ലയിക്കും? ചലനത്തിലേക്കും. മഹത്തത്വം മഹത്തത്വം തുടങ്ങിയതൊക്കെ ഇതിനോട് കൂടി ചേരും. ഇങ്ങനെ ലയിച്ചു കഴിയുമ്പോൾ ശബ്ദവും ചലനവും കൂടി ലയിച്ചില്ല. അതുണ്ടാവുമ്പോ കേവല സത്താ മാത്രമായിരിക്കുന്നു ചൈതന്യമാണ് ശേഷിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ എവിടെ നിൽക്കുന്നു? ഭൂതാകാശം നിൽക്കുന്നു. ഭൂതാകാശം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജാഗ്രത അവസ്ഥയിൽ ഒരാൾ അറിയപ്പെടുന്ന ആകാശം. ഈ ഭൂതാകാശം എവിടെ നിൽക്കുന്നത്? ചിത്താകാശത്തിലാണ്. ചിത്താകാശം എന്ന് പറഞ്ഞാൽ എന്താ? സ്വപ്നത്തിൽ നിന്ന് കാണപ്പെടുന്നതായ ഒഴിവിനെയാണ് ചിത്താകാശം. അത് ഇതിനേക്കാൾ വലുതാണ്. ഇപ്പൊ ഈ ഭൂതാകാശം ഇത്ര അധികം വലിപ്പം ഉണ്ടെന്ന് ബോധിക്കുന്നു. ഇത്രയും വലിപ്പമുള്ള ഈ ഭൂതാകാശം ചിത്താകാശത്തിൽ ഒതുങ്ങണം വന്നാൽ ചിത്താകാശത്തിന് എത്ര വലിപ്പം ഉണ്ടാവുന്നു നോക്കൂ. അങ്ങനെയുള്ള ചിത്താകാശം ചിതാകാശത്തിൽ നിൽക്കുന്നു. ഈ ചിതാകാശം എന്ന് പറഞ്ഞാൽ എന്താ? സുസുപ്തിയിൽ അനുഭവപ്പെടുന്നതായ ഒന്നിവിടെ വസ്തുശൂന്യമായിരിക്കുന്ന ഒഴിവിനെയാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. ആകാശത്തിന് ദ്രവ്യത്വമുണ്ട്. ദ്രവ്യത്വം ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗുണമുണ്ട്. അതുകൊണ്ടാണ്. എന്താ ആകാശത്തിന്റെ ഗുണം? ശബ്ദമാണ്. ശബ്ദഗുണമുണ്ട്. എവിടെ ആകാശമില്ലയോ അവിടെ ശബ്ദമില്ല. എവിടെ ശബ്ദമുണ്ടോ അവിടെ ആകാശമുണ്ട് എന്ന് പറയുന്നത്. അപ്പോ അത്യന്ത സൂക്ഷ്മമായിരിക്കുന്ന ഇവയെല്ലാം വാസനാസ്വരൂപേണ എത്ര അണുപ്രായത്തിൽ നിൽക്കും. ഈ അനിന്റെ എന്ന് പറഞ്ഞതോ അതിനേക്കാൾ സൂക്ഷ്മമായിട്ട് നിൽക്കുന്നു ഈ വാസനകൾ. ഈ അവ ഒരാളുടെ മനസ്സിൽ എത്ര കൂടി വാസനകളാണ് ഉള്ളതെന്ന് പറയാനില്ല. എപ്പോ ഏത് വാസന വികസിക്കും അറിയില്ല. ഏത് പരിവക്തയെ പ്രാപിക്കുമ്പോ വികസിക്കാൻ തക്കതായ കാലത്തോടും ദേശത്തോടും കൂടിയതായിട്ടിരിക്കുന്നുവോ? ഒരു ദേശത്ത് നിന്നുവെച്ചോളൂ അവിടേക്ക് പറ്റിയുള്ള വാസനകളൊക്കെ. ഒരു കാലത്ത് നിങ്ങൾ ജീവിക്കുന്നോളൂ ആ കാലത്തിന്റെ അനുരൂപങ്ങളായിട്ടുള്ള വാസനകളൊക്കെ. അപ്പൊ എന്തെല്ലാം വാസനകളാണ് ഒരാളിൽ ഉള്ളത് എന്ന് പറയാം. എങ്ങനെ സംഖ്യാതീതങ്ങളായുള്ള വാസനകൾ ഈ ജീവന്മാരൊക്കെ പഴയ കാലത്ത് ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അവരവരുടെ വാസനകളോടുകൂടി ഈ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. പിന്നീടപ്പോ വീണ്ടും സൃഷ്ടി ആരംഭിക്കുമ്പോ അപ്പോൾ തത്തൻ രൂപത്തിൽ വീണ്ടും അവരെ പ്രകാശിക്കാനിടയായിരുന്നു. ഇങ്ങനെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഈ പ്രപഞ്ചത്തിലുള്ളതായ വ്യവഹാരങ്ങളും എല്ലാം ആവർത്തനമാണെന്ന് പറയുന്നത്. ചെയ്തതിനെ തന്നെ പിന്നെയും ചെയ്യാം, കണ്ടതിൽ തന്നെ പിന്നെയും കാണാം, അനുഭവിച്ചതിൽ തന്നെ പിന്നെയും അനുഭവിക്കാം. നാം ഓരോ ദിവസം എന്തായാലും ഇന്നലെ എന്തൊക്കെ ചെയ്തു? രാവിലെ തെളിയിട്ടു, ഇനി അനുഭവിക്കണിയിട്ടു, പിന്നെ കുറച്ചു നേരം ഇരുന്നു, കഴിഞ്ഞ് ധ്യാനമൊക്കെ കഴിഞ്ഞു, കുളിച്ചു, പിന്നെ ജപവും പൂജയൊക്കെ കഴിഞ്ഞു, കാപ്പി കുടിച്ചു, പിന്നെ പത്രം നോക്കി ഇങ്ങനെ വളർന്നു ചെയ്യാനാണ്.
ഇതങ്ങനെ ചെയ്തത്, ഇന്നും അതിനെ ചെയ്തത്, ഒരു പത്ത് കൊല്ലം മുമ്പ് എന്റെ ജനിച്ചിരുന്നത്, കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ജനിച്ചിരുന്നത്.

0: അപ്പോൾ ആഹാരത്തിന്റെ കാര്യത്തിലാണ് വെച്ചിരിക്കുന്നത്. ഈ നാലാണ് ജന്തുധർമ്മങ്ങൾ. എല്ലാ ജന്തുക്കളും ഈ നാലിനെയാണ് ചെയ്യുന്നത്. പ്രകാശാന്തരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇനി അങ്ങനെ പിന്നീട് ആവർത്തന സ്വരൂപേണ ഈ വാസനകളെ എല്ലാ ജീവരാശികളും. അപ്പൊ ആ വാസനകൾ ഉള്ളിടത്തോളം കാലം ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് സംസാരിയാക്കിയ വാസനകൾ നശിക്കും. ഈ കണ്ണൂരിലൊക്കെ നൂറായിരം തവണ ചെന്ന് വെച്ചു അതൊക്കെ കൊണ്ടുപോകും. ഈ എഴുതുകൊണ്ടുപോകുന്ന വാസനയാണ് അപ്പൊ വളരെ എളുപ്പമുണ്ട്. ഈ പോലെ വൈകിട്ട് പോകുന്നതായ മകനോ അല്ലെങ്കിൽ മകളോ പറയും നല്ല പെണ്ണയ്ക്ക് നല്ല പെണ്ണിച്ച് ഇമാനെ അവിടെ കിട്ടില്ല, എന്താ ചെയ്യുന്നത്? കൊണ്ടുപോയപ്പോഴേക്ക് വാട് അവിടെ തുമ്പോഴേക്ക് ആടും അവർക്ക് ഉണ്ടെങ്കിൽ മതി. അവിടെ ഉള്ളത് കൊട്ടാൻ വെച്ചാൽ നമുക്ക് കൊള്ളാൻ അതിലൊരു വിഷമമില്ല. അതെ, ഞാൻ വിദ്യ ചെയ്തു തരാം എന്ന് പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന ഞാൻ ഒരു ചെറിയ പൊതി അതും കൊണ്ടേക്കോ. ഒരു ചെറിയ പൊതി എന്താ ചെയ്യണം? കുറച്ച് വെണ്ടക്കിട രണ്ടു മൂന്ന് വെണ്ട വിട്ട് ഒരു നാല് ഈ വഴി ഇതവിടെ കൊണ്ട് മണ്ണുണ്ടല്ലോ അതിട്ടാ ചിത്തിരി വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടാവും. അപ്പൊ ഇതിന് വാസന കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഇതുപോലെ എല്ലാ സാധനങ്ങളും കയ്യിലാവുമ്പോ അഞ്ച് പിന്നെ കുറച്ചെങ്കിലും അതിന് ഇത്തോരമായിട്ടുള്ള
1: മനസ്സിലാവുമ്പോ You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya, dear listeners of Shaivam.org. Now, we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nayak.
3: ബ്രഹ്മസൂത്രത്തിൽ അതിൽ ആദ്യത്തെ നാല് നമ്മൾ ചർച്ച ചെയ്തു. ചതുസൂത്രി എന്ന് പ്രസിദ്ധമായിട്ടുള്ളതാണ് ഈ നാല് സൂത്രങ്ങൾ. ഈ നാല് സൂത്രങ്ങളും വേണ്ട പോലെ ധരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിന്റെ സാരം അവ ഉൾക്കൊള്ളുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ശിഷ്യനായ പത്മപാദർ ഈ നാല് സൂത്രങ്ങളുടെ ഭാഷ്യത്തിന് മാത്രമേ വൃത്തി രചിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഈ നാല് സൂത്രത്തിൽ രണ്ടെണ്ണം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അഥാതോ ബ്രഹ്മജിജ്ഞാസ ജന്മാദ്യസ്യയതഃ എന്ന ഈ രണ്ട് സൂത്രങ്ങൾ. മൂന്നാമത്തെ സൂത്രമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ശാസ്ത്രയോനിത്വാത് എന്നാണ് മൂന്നാമത്തെ സൂത്രം. ഏകപദം സൂത്രം, ഒറ്റപദമേ ഉള്ളൂ. ശാസ്ത്രയോനിത്വാത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ സർവജ്ഞനായ പരമാത്മാവിൽ സംഭവിക്കുന്നു എന്നാണ് രണ്ടാം സൂത്രത്തിന്റെ താല്പര്യം. ഇപ്പോ പരമാത്മാവിന് ഈ സർവജ്ഞത്വം ഉണ്ട് എന്നുള്ളതിനാൽ തെളിവ് നൽകുകയാണ് മൂന്നാമത്തെ സൂത്രം. ശാസ്ത്രയോനിക്വാത് ശാസ്ത്രങ്ങളുടെ ഉറവിടമായതുകൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. വേദങ്ങൾ എന്നറിയപ്പെടുന്ന ശാസ്ത്രങ്ങൾ രൂപപ്പെട്ടത് അഖണ്ഡ ബോധരൂപനായ പരമാത്മാവിൽ നിന്നാണ്. പരമാത്മാവിന്റെ ശ്വാസോച്ഛ്വാസ രൂപത്തിൽ വേദങ്ങൾ രൂപപ്പെട്ടു എന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്. അപ്പോ അറിവിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്നതാണ് വേദങ്ങൾ. ഇപ്പോ ഈ അറിവിന്റെ പൂർണ്ണത പരമാത്മാവിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്ന് രൂപപ്പെടാൻ സാധ്യമല്ല. പൂർണമായ അറിവ് ഉൾക്കൊള്ളുന്ന വേദം പരമാത്മാവിൽ രൂപപ്പെട്ടതുകൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. ഇതാണ് സൂത്രത്തിന്റെ താൽപര്യം. ശാസ്ത്രയോനിത്വ ശാസ്ത്രത്തിന്റെ ഉറവിടമായതുകൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. അതിന് സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ വേദങ്ങൾ എല്ലാം എല്ലാ അറിവുകളും ഉൾക്കൊള്ളുന്നവയാണോ? തീർച്ചയായും. എന്തുകൊണ്ട്? ഉപനിഷത്ത് സത്യം ശാസ്ത്രസത്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീർന്നു എന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം, ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞത്. ഏന ശ്രുതേന അശ്രുതം ശ്രുതം ഭവതി, ഏന മതേന അമതം മതം ഭവതി, ഏന വിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം ഭവതി. ഇതാണ് ഉപനിഷത്തിന്റെ അവകാശവാദം. ഏതിനെ കുറിച്ച് കേട്ടാൽ കേൾക്കാത്തതൊക്കെയും കേട്ടതായി കഴിഞ്ഞുവോ, ഏതിനെക്കുറിച്ച് മനനം ചെയ്താൽ മനനം ചെയ്യപ്പെടാത്തതൊക്കെ മനനം ചെയ്യപ്പെട്ടുവോ, ഏതിനെ അനുഭവിച്ചാൽ അനുഭവിക്കാത്തതൊക്കെ അനുഭവിച്ചതായോ, അതാണ് ബ്രഹ്മം അഥവാ പരമസത്യം. ഇതെങ്ങനെ ശരിപ്പെടും? ശരിപ്പെടുമല്ലോ. ഉപനിഷത്ത് ദൃഷ്ടാന്തം പറയുന്നു, മണ്ണിനെ അറിഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ എല്ലാ പാത്രങ്ങളും അറിയപ്പെട്ടു. എങ്ങനെ അറിയപ്പെട്ടു? വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം. ഒരു രൂപം ഒരു പേര്, മണ്ണുമാത്രം സത്യം. രൂപവും പേരും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. രൂപവും പേരും വെറും അനിർവചനീയ മിഥ്യാപ്രതിഭാസങ്ങൾ. അവയൊരിക്കലും ഒരു പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. അവ വികാരോ നാമധേയം, വികാരം രൂപം, നാമധേയം ഒരു പേര്, മൃത്തികേത്യേവ സത്യം. അതുപോലാണ് ബോധരൂപമായ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സർവജ്ഞനായി തീരുന്നു, എല്ലാം അറിഞ്ഞതായി തീരുന്നു. എങ്ങനെ? വികാരവും നാമധേയം ബാക്കി കാണുന്നതൊക്കെ ആ ബോധത്തിൽ, ബോധമെന്ന വസ്തുവിൽ ഒരു രൂപം, അതിന് നൽകപ്പെടുന്ന ഒരു പേര്, പുതിയ വസ്തു ലേശം പോലുമില്ല. അവർ ബ്രഹ്മത്തെ നല്ലവണ്ണം പിടിവയ്ക്കും. ഞാൻ ആലോചിക്കാറുണ്ട്, ഞാനിപ്പോ സർവജ്ഞനാണ്. എങ്ങനെയറിയാം? ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുള്ള കാഴ്ചയിൽ ഏത് കാഴ്ചയെക്കുറിച്ചോ ചോദിച്ചോളൂ ഉത്തരം പറയാം. എന്താ സൂര്യൻ? സൂര്യൻ ബോധമാണ്. സൂര്യൻ പുറത്ത് കാണുന്നതോ? അതിലൊരു രൂപം, സൂര്യൻ എന്ന പേര്. ഈ രൂപവും പേരും അല്പം പോലും പുതിയ വസ്തുവിനെ ഉണ്ടാക്കിയിട്ടില്ല. സൂര്യൻ ബോധമാണ്. ഈശാവാസ്യോപനിഷത്തിൽ തന്നെ പറയില്ലേ, അല്ലയോ സൂര്യഭഗവൻ, ഈ രൂപം, ഈ സ്വർണമയമായ രൂപമൊന്നും മാറ്റൂ, ഞാൻ അകത്തിരിക്കുന്ന അങ്ങയെ കാണട്ടെ. എങ്ങനെ കാണട്ടെ? ഞാനും അങ്ങും ഒന്ന്, ഒന്ന് എന്ന രീതിയിൽ അങ്ങയെ കാണട്ടെ. ബോധം, ഒരേ ബോധവസ്തു, അങ്ങും ഞാനും ഒന്ന്. അപ്പോ നമുക്കറക്കാം, നമ്മളെല്ലാവരും ഇതറിഞ്ഞാൽ സർവജ്ഞന്മാണ്. ഇതിൽ പോലെ ഒരു ശാസ്ത്രവും ഒരിടത്തു ഒന്നും അറിയാൻ പോകുന്നില്ല. ചന്ദ്രനെ പോയി, എന്താ ചന്ദ്രൻ? ബോധമാണ് ചന്ദ്രൻ. ഈ കാണുന്നത് ഒരു രൂപം, ചന്ദ്രൻ എന്നുള്ളത് ഒരു പേര്. രൂപവും പേരും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള ഈ പരമമായ അറിവ്, പരമകാരണത്തെക്കുറിച്ചുള്ള അറിവ് വേദങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. എത്രയോ കാലം മുൻപ് മുതൽ, സൃഷ്ടിയുടെ ആരംഭം മുതൽ. അപ്പോഴാണ് ചിലർ ചോദിക്കുന്നത്, എങ്കിലും ബ്രഹ്മത്തിന് ഈ വേദങ്ങളെ, ശബ്ദമയങ്ങളായ വേദങ്ങളെ പ്രകടമാക്കാൻ കഴിയുമോ? എന്തും മഹേത്തരമാണ് അവർ ചോദിക്കുന്നത്. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളെ ഉണ്ടെന്ന് തോന്നിക്കാൻ കഴിവുള്ള ബ്രഹ്മത്തിന് കുറച്ച് ശബ്ദങ്ങളെ, ശബ്ദമയമാണ് പ്രപഞ്ചം, കുറച്ച് ശബ്ദങ്ങളെ ഉണ്ടെന്ന് വരുത്താൻ എന്താണ് പ്രയാസം? അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളെ ഉണ്ടെന്ന് തോന്നിച്ചത് ഏതെങ്കിലും ശാസ്ത്രജ്ഞനാണോ? ഇപ്പൊ തോന്നിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ശാസ്ത്രജ്ഞനല്ലല്ലോ. തീർച്ചയായും അവയൊക്കെ ഉണ്ടെന്ന് കാണിച്ചത് ഈ അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം. അങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മത്തിന് വേദങ്ങളെന്ന് പറയുന്ന കുറച്ച് ശബ്ദങ്ങളെ രൂപപ്പെടുത്താൻ എന്താ പ്രയാസം? ഇനി ഒരു വ്യക്തിയാണ് ഇതൊക്കെ വേദങ്ങൾ എഴുതിയത് എന്ന് കരുതിയാൽ പോലും പരമാത്മാവാണ് വേദത്തിന്റെ ഉറവിടം എന്ന വസ്തുതയ്ക്ക് മാറ്റമില്ല. എന്തുകൊണ്ട്? ബ്രഹ്മജ്ഞാനം ലഭിച്ച ആളാണ്. ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി തീരുന്നു എന്നാണ് ഉപനിഷത്തിന്റെ പ്രഖ്യാപനം. ബ്രഹ്മവിദ് ബ്രഹ്മഭവതി. ആരാണോ ബ്രഹ്മത്തെ വ്യക്തമായി അറിഞ്ഞത് അയാൾ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. അവ ബ്രഹ്മം ശരീരമൊക്കെ അവിടെ കാണും. ബ്രഹ്മമായി തീർന്ന ഒരാളിൽ നിന്ന് വന്നതാണ് വേദം. അവ വേദത്തെ പ്രകടമാക്കിയതാണ് ബ്രഹ്മം. ശാസ്ത്രത്തിന്റെ ഉറവിടം ബ്രഹ്മമാണ്. ഇത്ര മഹത്തായ ശാസ്ത്രം, അതായത് പരമസത്യത്തെ ശാസ്ത്രീയമായി സംശയരഹിതമായി വെളിപ്പെടുത്തി തന്ന ബ്രഹ്മം അഥവാ പരമാത്മാവ് സർവജ്ഞൻ ആകാതെ സാധ്യമല്ല. അത് ബോധ്യപ്പെട്ടാൽ നമ്മളൊക്കെ പോലും സർവജ്ഞന്മാരായിത്തീരുന്നു. നമുക്കൊക്കെ ഇപ്പോൾ സർവജ്ഞത്വമുണ്ട്. ഞാൻ ഈ നേരത്തെ അത് ചെറിയ കാര്യമെന്ന് വിചാരിക്കരുത്. ഇതല്ലാതെ ഒരു അറിവ് ലോകത്ത് ആരും ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നില്ല ഒരിടത്തും. ഇപ്പൊ ശാസ്ത്രജ്ഞന്റെ അറിവെന്നൊക്കെ പറയുന്നത് ഒരു നാമരൂപം മാറ്റി വേറൊരു നാമരൂപത്തെ അറിയില്ല, ഇത്രയേ ഉള്ളൂ. ഭൗതികശാസ്ത്രം ഇന്നുവരെ അറിഞ്ഞിട്ടുള്ളതൊക്കെ ഒരു നാമരൂപം മാറ്റിയിട്ട് വേറൊരു നാമരൂപം അറിയുക, വള മാറ്റിയിട്ട് മാലയെ അറിയുക, മാല എന്നറിയുക, ഇത്രയേ ഉള്ളൂ. അതിൽ കൂടുതലുള്ള വസ്തുബോധമൊന്നും ഒരു ശാസ്ത്രത്തിനും കാര്യമായി ഇന്നുവരെ ലഭിച്ചിട്ടില്ല. ഈ ഉപനിഷത്തുക്കല്ലാതെ ഭാഗവതം മംഗളശ്ലോകത്തിൽ പറയുന്നു, ബ്രഹ്മം പരമാത്മാവ് ഈശ്വരൻ വേദത്തെ നിർമ്മിച്ചു എന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, രണ്ടാം സൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ഭാഗവതത്തിലെ മംഗളശ്ലോകം തുടങ്ങുക. മംഗളശ്ലോകം മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ. ജന്മാദ്യശയതോ അന്വയാതിതരത അർത്ഥേഷ്വഭിജ്ഞസ്വരാൾ. ഈ എല്ലാം നല്ലവണ്ണം അറിയാമായിരുന്ന സർവജ്ഞനായ ഭഗവാൻ അർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മ, ബ്രഹ്മാന്ന് വെച്ചാൽ വേദം, വേദത്തെ സൃഷ്ടിച്ചു. തേനേ ബ്രഹ്മഹൃദ, തന്റെ ഹൃദയത്തിൽ നിന്നും ശബ്ദരൂപമായ വേദത്തെ അദ്ദേഹം പ്രകടമാക്കി. തേനേ ബ്രഹ്മഹൃദായ, ആർക്കു വേണ്ടി? ആദികവയെ, ബ്രഹ്മാവിനു വേണ്ടി. വിശ്വമനസ്സെന്ന് പ്രസിദ്ധമായി തന്നിട്ടുള്ള ബ്രഹ്മാവിനു വേണ്ടി പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ തന്നെ പരമസത്യവും വേദരൂപത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ്. നമ്മൾ ആ സത്യം അറിയുന്നില്ലെങ്കിൽ ആരാ കുറ്റക്കാര്? ഭഗവാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഭഗവാൻ ഈ ജഡപ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചിട്ട് വളരെ സ്പഷ്ടമായി തന്നെ സത്യവും ഉപനിഷത്തുക്കളിൽ കൂടി വെളിപ്പെടുത്തി. എന്താ സത്യം? ബോധം തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയ സൂര്യ. പണ്ഡിതന്മാർ പോലും പക്ഷേ ആ വേദം വെളിപ്പെടുത്തിയ സത്യം വേണ്ടവണ്ണം ഗ്രഹിക്കാൻ കഴിയാതെ മോഹിച്ചു പോകുന്നു. എന്താ തെളിവ്? ഭാഗവതത്തിൽ മംഗളശ്ലോകത്തിൽ തന്നെ ഇത്രയും വ്യക്തമായിരിക്കെ എന്നും പറയുന്നത് എന്താ? ഭാഗവതം, ഭാഗവതത്തിൽ ജ്ഞാനമൊന്നുമില്ല, ഭാഗവതം ഭക്തി മാത്രമാണ്. അവിടെ എന്ത് ജ്ഞാനം? നമുക്ക് ജ്ഞാനം വേണ്ടതാണ്. ഒരു ഒരു ഭാഗവതം പറയുന്നു ഇവിടെ ജ്ഞാനമേ ഉള്ളൂ എന്ന് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഭാഗവതം പറഞ്ഞാൽ ഭാഗവതം വായിക്കുന്നവരെ ആരും മിക്കവാറും പേരെ സമ്മതിക്കില്ല. നമുക്ക് ജ്ഞാനം മതി, ഭക്തിയൊന്നും ആവശ്യമില്ല. മംഗള ശ്ലോകത്തിൽ തന്നെ സുവ്യക്തമായി ജ്ഞാനത്തിന്റെ എല്ലാ അംശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം. എന്നിട്ട് അത് അവസാനിക്കുന്നത് എന്താ? സത്യം പരം ധീമഹി. നമുക്ക് ആ സത്യത്തെ മാത്രം ധ്യാനിക്കാം. സത്യം പരം ധീമഹി ജന്മാദ്യസ്യയതോ അന്വയാ ഇതരത. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ ഏതിൽ സംഭവിക്കുന്നു അതാണ് സത്യം. അതെങ്ങനെ കണ്ടറിയാൻ സാധിക്കും? അന്വയാഹിതരത. ഏതുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്. എത്ര വ്യക്തം, എത്ര ലളിതം. ഏതുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ഏതില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അത് കണ്ടുപിടിക്കൂ. ആഭരണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഏതുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, ഏതില്ലെങ്കിൽ ആഭരണങ്ങളില്ല. സ്വർണമുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല. അതുകൊണ്ട് ആഭരണങ്ങളെല്ലാം സ്വർണം. ബോധമില്ലെങ്കിൽ, ബോധമുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അതുകൊണ്ട് പ്രപഞ്ചമായി കാണപ്പെടുന്നതെല്ലാം അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ ബോധം അഥവാ ബ്രഹ്മ. ഈ തീരുമാനത്തെ ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയും? വലിയ ഗംഭീരന്മാരായ ബുദ്ധിശാലികളുണ്ടല്ലോ, ഈ തീരുമാനത്തെ അവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുമോ? ഇത് ഭാഗവതം തന്നെ ആദ്യമേ പ്രഖ്യാപിക്കുന്നതാണ്. അതാണ് ഏകവിജ്ഞാനേന സർവവിജ്ഞാനം എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ഈ മായാമയമായ ജഡപ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിയോടൊപ്പം തന്നെ പരമമായ സത്യത്തെയും വെളിപ്പെടുത്തി. ഏതിൽ കൂടി? വേദത്തിൽ കൂടി, ഉപനിഷത്തിൽ കൂടി. കർമ്മകാണ്ഡ വേദഭാഗത്തിൽ കർമ്മങ്ങളൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഭൗതികമായ ഭ്രമതലത്തിൽ മനുഷ്യനെ കുറെയൊക്കെ ഒന്ന് നേരെയാക്കാനും അരാജകത്വം ഒഴിവാക്കാനും വേണ്ടിയാണ് കർമ്മകാണ്ഡ വേദഭാഗം ഒരുപാട് അനുഷ്ഠാനങ്ങളും ഒക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതൊക്കെ തീർച്ചയായിട്ടും നടത്താം. അതിലൊന്നും ആർക്കും ഒരു വേദാന്തിക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അവസാനം ഉപനിഷത്തിൽ പരമസത്യം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സദേവ സൗമ്യ ഇതമഗ്രാസി ഏകമേവ അദ്വിതീയം. ഉദ്ദാലകൻ തന്റെ മകനായ ശ്വേതകേതുവിനോട് തത്വമസി എന്ന മഹാവാക്യം 9 പ്രാവശ്യം ആവർത്തിച്ച് ദൃഷ്ടാന്തസഹിതം ഉപദേശിക്കുകയാണ്. അതിന്റെ ആരംഭമാണ് മകനോട് പറയുന്നത് പിന്നെ സദേവ സൗമ്യ ഇതമഗ്രാസി. ഉമ്മ സത്ത് മാത്രമേ ഈ നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടേറെ ആഭരണങ്ങൾ കണ്ടിട്ട് ഒരു സ്വർണക്കട്ട മാത്രമേ ഈ ആഭരണ നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചം നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഇവിടെ എന്തുണ്ടായിരുന്നു? സദേവ സത്തു മാത്രം. സത്തെന്ന് പറഞ്ഞാലോ ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ അനുഭവമായിട്ടുള്ള വസ്തു, അല്ലാത്തടത്ത് ഉമ്മയില്ല. ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു ഏതാ? ബോധം. ഇല്ല, ആർക്കാ സംശയം? ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു ബോധം, ബോധം, ബോധം മാത്രം. ഉണ്ട്, ഉണ്ട് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയും. അസ്ഥി അസ്ഥി എന്നു സകലോപരി നിൽപ്പത് ഒന്നേ സത്യം. അസ്ഥി അസ്ഥി, ഉണ്ട്, ഉണ്ട്, ഉണ്ട് എന്നിങ്ങനെ എല്ലാ അറിവുകളെയും അറിവുകളുടെയും ഉപരി മേൽ വിളങ്ങുന്ന ആ ബോധം മാത്രം സത്യം. അസ്ഥി അസ്ഥി എന്നു സകലോപരി നിൽപ്പത് ഒന്നേ സത്യം. സമസ്തവും അനിത്യം അസത്യമാകും. അതിൽ കാണുന്ന ഈ നാമരൂപങ്ങൾ അമീബ മുതൽ ബ്രഹ്മവിഷ്ണുമഹേശ്വരന്മാർ വരെയുള്ള നാമരൂപങ്ങൾ സമസ്തവും അനിത്യം അസത്യമാകും. നാമരൂപങ്ങൾ വരും പോവും വരും പോവും, അവയ്ക്കൊരു സ്ഥിരതയുമില്ല. സ്വർണത്തിലെ നാമരൂപങ്ങൾ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു. നാമരൂപങ്ങൾ പുതിയ വസ്തുവിന് ഒരിടത്തും ഉണ്ടാക്കുന്നില്ല. ഇതാണ് ഉപനിഷത്ത് നമുക്ക് കാട്ടിത്തരുന്ന സർവജ്ഞത്വം. ഈ സർവജ്ഞത്വം ബോധ സാക്ഷാത്കാരം നേടിയ ആൾക്ക് മാത്രമേ സാധ്യമാകൂ. ബുദ്ധിക്കെങ്കിലും ആ ബോധതത്വം വ്യക്തമായി പിടികിട്ടിയാൽ അദ്ദേഹത്തിന് ഇത് ബോധ്യമാകും, ഈ സർവജ്ഞത്വം. അതുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ ഉറവിടമായ ബ്രഹ്മം സർവജ്ഞമാകാതെ തരമില്ല. സൃഷ്ടിസ്ഥിതി ലയങ്ങൾ സംഭവിക്കുന്ന പരമാത്മാവ് സർവജ്ഞനാണ്. എന്തുകൊണ്ട്? ശാസ്ത്രയോനിത്വാ, ശാസ്ത്രത്തിന്റെ ഉപനിഷത്തുൾപ്പെടെയുള്ള വേദങ്ങളുടെ ഉറവിടമായത് കൊണ്ട് എന്നാണ് ആദ്യത്തെ അർത്ഥം. പിന്നെ ഇതിന് മറ്റൊരർത്ഥവും പറയാം. ബ്രഹ്മത്തെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഉപനിഷത്താണ്. എങ്ങനെ കാണിച്ചു തരുന്നു? സർവജ്ഞനായിട്ട് കാണിച്ചു തരുന്നു. അതുകൊണ്ട് പോവാം, അങ്ങനെ അർത്ഥം പറയാം. ഉപനിഷത്തിന്റെ ഉറവിടമായതുകൊണ്ട് ബ്രഹ്മം പരമാത്മാവ് സർവജ്ഞനാണ്. അല്ലെങ്കിൽ ഉപനിഷത്ത് പരമാത്മാവിനെ സർവജ്ഞനെന്ന് വിവരിച്ചിരിക്കുന്നത് കൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. ശാസ്ത്രയോനിത്വാ, ശാസ്ത്രം ബ്രഹ്മത്തെ വ്യക്തമാക്കുന്നത് കൊണ്ട് എന്ന് അർത്ഥം പറയാം. ശാസ്ത്രത്തിന്റെ യോനി എന്നർത്ഥം പറയാം, അഥവാ ശാസ്ത്രം വിവരിക്കുന്നത് കൊണ്ട് ബ്രഹ്മം അഥവാ പരമാത്മാവ് സർവജ്ഞമാണ് എന്ന് രണ്ട് തരത്തിൽ അർത്ഥം പറഞ്ഞാലും പരമാത്മാവിന്റെ സർവജ്ഞത്വം സ്ഥാപിക്കുകയാണ് ഈ മൂന്നാം സൂത്രത്തിന്റെ താല്പര്യം. ശാസ്ത്രയോനിത്വാ എന്ന സൂത്രത്തിന്റെ താല്പര്യം ഏതെല്ലാം മിക്കവാറും എല്ലാ ഉപനിഷത്തുക്കളും ആ സത്യത്തെ പരമാത്മാവിനെ സർവജ്ഞൻ സർവശക്തൻ സർവവ്യാപി എന്ന് വിവരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ സദൈവ സൗമ്യ ഇതമഗ്രാസി ഉമ്മ അനുഭവമുള്ള ബോധം മാത്രമേ ആരംഭത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏകം ഏവ അദ്വിതീയം, ഒന്നേ ഒന്ന് മാത്രം രണ്ടില്ലാത്തത്, അങ്ങനെയുള്ള ബോധം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പിന്നെ വന്നതൊക്കെ അതിൽ നാമരൂപങ്ങൾ, വികാരോ നാമധേയം, ഒരു രൂപം ഒരു പേര്. അവ ഇവിടെ ഒന്ന് ഒന്ന് മാത്രം രണ്ടില്ലാത്തത് എന്ന മൂന്ന് പദം കൊണ്ട് പരമാത്മാവിന്റെ അദ്വയാവസ്ഥ, രണ്ടില്ലാത്ത അവസ്ഥ പൂർണ്ണമായും വ്യക്തമാക്കിയിരിക്കുന്നു. ഭാഗവതമൊക്കെ ഇത് ആദ്യമേ വെളിപ്പെടുത്തുന്നുണ്ട്. പദം വിദ തത്വവിദ തത്വം വിജ്ഞാനമദ്വയം, രണ്ടാം ആരംഭത്തിൽ തന്നെ ഭാഗവതം പറയുന്നു. എന്താ തത്വം? ഈ ജഗത്തിന്റെ തത്വം എന്താ? പദന്തിക തത്വവിദ തത്വ്യ ജ്ഞാനം അദ്വയം. ജ്ഞാനം എന്ന് വെച്ചാൽ ബോധം, രണ്ടിന്റെ അനുഭവമില്ലാത്ത ബോധമാണ് തത്വം. തത്വവേദികൾ അത് നല്ലവണ്ണം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഏകം ഏവ അദ്വിതീയം, മൂന്ന് പദം, ഒന്ന് ഏവ ഒന്ന് മാത്രം, അദ്വിതീയം രണ്ടില്ലാത്തത്, മൂന്ന് പദങ്ങൾ കൊണ്ട് പരമാത്മാവിന്റെ അദ്വയാവസ്ഥ ഉപനിഷത്ത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആചാര്യസ്വാമികൾ പറയുന്നത് മൂന്ന് തരം ഭേദങ്ങൾ ഉണ്ടാവാം. സ്വഗത ഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം. ഈ മൂന്ന് ഭേദങ്ങളും പരമാത്മാവിൽ ഉപനിഷത്ത് നിഷേധിച്ചിരിക്കുകയാണ്. ഏകം എന്നുള്ളതുകൊണ്ട് സ്വഗത ഭേദം, ഒരു ഒരു മരം, ആ മരത്തിന് സ്വഗത ഭേദമാണ്. ശാഖകൾ, ഇലകൾ, പൂക്കൾ ഒക്കെ അതിൽ തന്നെ ഉണ്ട്. അതിൽ തന്നെ ഉണ്ടെങ്കിലും അവ ഭേദം സൃഷ്ടിക്കുന്നു. ഇത് പൂവ്, ഇത് തടി, ഇത് ശാഖ എന്നിങ്ങനെ ഭേദം തോന്നിക്കുന്നു. ഈ സ്വഗത ഭേദം പരമാത്മാവിലുണ്ടോ ബ്രഹ്മത്തിലുണ്ടോ ഇല്ല. അതിനാണ് ആദ്യം ഏകം ഏകം എന്ന് പറഞ്ഞത്. ഏവ ഒന്ന് മാത്രം, അത് സജാതീയ ഭേദം നിഷേധിക്കുന്നു. ഒരു മരത്തിന് മറ്റൊരു മരത്തോടുള്ള ഭേദം, അതാണ് സജാതീയം. മരമൊക്കെ ഒരേ ജാതിയിൽപ്പെട്ടതാണ്. അങ്ങനെ എന്തെങ്കിലും സജാതീയ ഭേദം ഈ ബ്രഹ്മത്തിനുണ്ടോ? ഇല്ല. ഒടുവിൽ വിജാതീയ ഭേദം, അദ്വിതീയം എന്ന പദം കൊണ്ട് വിജാതീയ ഭേദവും നിഷേധിച്ചിരിക്കുന്നു. അദ്വിതീയം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന് പാറക്കല്ലിനോടുള്ള ഭേദം വിജാതീയ ഭേദമാണ്. മരവും പാറയും ഒരേ ജാതിയിൽപ്പെട്ടതല്ല. അപ്പോ ആ വിജാതീയ ഭേദം, ഈ മൂന്ന് തരം ഭേദങ്ങളും ബ്രഹ്മത്തിൽ സാധ്യമല്ല, നിറഞ്ഞ് തിങ്ങി നിൽക്കുകയാണ്. തൽക്കാലം നമുക്ക് ബോധങ്ങൾ ഭിന്ന ഭിന്നമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയല്ലല്ലോ, അത് ചിത്തമെന്ന ഉപാധിയെ ആശ്രയിച്ച് പലരുണ്ടെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഒരേ സൂര്യൻ അനേകം ജലപാത്രങ്ങളിൽ പ്രതിബിംബിച്ച് അനേക സൂര്യന്മാരുണ്ടെന്ന് തോന്നിക്കുന്നത് പോലെ, ഒരേ അഖണ്ഡ ബോധം എങ്ങും നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ബ്രഹ്മവസ്തു ചിത്തമെന്ന ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് ജീവാത്മാക്കളുടെ രൂപത്തിൽ പലതുണ്ടെന്ന് തോന്നിക്കുന്നു. അത് വെറും ഭ്രമമാണ്. ആ ഉപാധി മാറിയാൽ ഈ പ്രതിബിംബ ബോധം പോലും ബിംബമായി മാറും. പാത്രത്തിലെ ജലം ഒഴിച്ചു കളഞ്ഞാൽ പാത്രത്തിലെ പ്രതിബിംബ സൂര്യൻ പോലും സാക്ഷാൽ ബിംബസൂര്യനായി മാറും. ഇങ്ങനെയുള്ള അദ്വൈത വസ്തുവാണ് ബ്രഹ്മം. അതിനെ സൂചിപ്പിക്കാനാണ് അദ്വയാവസ്ഥയെ വെളിവാക്കുന്ന മൂന്ന് പദങ്ങൾ ഉപനിഷത്ത് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്. സദേവ സൗമ്യ ഇതമഗ്രയാസീത് ഏകം ഏവ അദ്വിതീയം. അത് പലതായി തീർക്കുന്നു. അതാണ് പ്രപഞ്ചം. തദൈക്ഷത ബഹുസ്യാം പ്രജായേ, ഞാൻ പലതായി തീരട്ടെ എന്നത് സങ്കൽപ്പിച്ചു. ആ സത്യം സങ്കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സങ്കൽപ്പങ്ങൾ കടന്നു വന്നതോടുകൂടി അത് പലതായതുപോലെ തോന്നി. അഖണ്ഡബോധത്തിൽ സങ്കൽപ്പങ്ങൾ കടന്നു വന്നു, അതായത് ചിത്തം. നമ്മൾ ഇങ്ങനെ വിവരിച്ച ഈ ബോധത്തിന് പ്രതിബിംബിക്കാൻ ഉള്ള ആശ്രയം ആയ ചിത്തം കടന്നു വന്നു. എവിടുന്ന് കടന്നു വന്നു? പരമാത്മാവിൽ അതൊന്നും കടന്നു വന്നിട്ടില്ല, കടന്നു വരാനൊക്കില്ല. പിന്നെ കടന്നു വന്നത് എങ്ങനെ? കടന്നു വന്നു എന്ന് തോന്നുന്നു. ചിത്തമുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഈ പലതിന്റെ തോന്നൽ. ചിത്തം എവിടുന്ന് വന്നു? എങ്ങും നിറഞ്ഞ് ആനന്ദസ്വരൂപമായി പൂർണമായി നിൽക്കുന്ന പരമാത്മാവിൽ മനസ്സ്, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ, മനസ്സ് എവിടുന്ന് കടന്നു വരാനാണ്? നല്ലോണം ചെയ്യാൻ ഇവിടം മുതൽ മായയാണ്. മായ മനസ്സെന്നല്ല, എനർജിയുടെ സ്പന്ദനം, പ്രാണസ്പന്ദനം എവിടുന്ന് കടന്നു വരാൻ? പരമകാരണമായ ബോധം സർവത്ര നിറഞ്ഞ് ആനന്ദസ്വരൂപമായി വർത്തിക്കുമ്പോൾ അതിൽ ഒരു ശക്തിസ്പന്ദനം എവിടെ നിന്ന് കടന്നു വരാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോ എനർജി മുതൽ മായ, ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ല. പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു കാലത്തും എനർജി എവിടെ സ്പന്ദിക്കുന്നു, എന്തിന് സ്പന്ദിക്കുന്നു ഒരിക്കലും പിടിച്ചില്ല. ഇത് വേദാന്തത്തിന്റെ പെരുമ്പ്രഘോഷമാണ്. ചന്ദ്രനിലോ സൂര്യനിലോ പോയാലും ഇതിന്റെ രഹസ്യം പിടിച്ചില്ല. കാരണം ഇതുണ്ടായിട്ടില്ല, വെറും മരുഭൂമിയിലെ വെള്ളം, ഒന്നും ഉണ്ടായിട്ടില്ല. ഗുരുദേവൻ തന്നെ ആത്മോപദേശത്തിൽ പറയുന്നു, മരണവുമില്ല, ഉറപ്പുമില്ല, വാഴവും നരസുരരാതിയും ഇല്ല. സംശയമൊന്നും പറ്റുകൊണ്ട് പറയല്ല, നരസുരരാദിയും ഇല്ല. പിന്നെ എന്താ ഇതൊക്കെ? നാമരൂപം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നാമരൂപം? ഓ, ഈ നാമരൂപം സ്വർണത്തിൽ ആഭരണങ്ങൾ ഉണ്ടായതുപോലെ ഉണ്ടായ നാമരൂപമാണോ? അല്ല, അതും സത്യമല്ല. കാരണം സ്വർണം കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്, ആഭരണങ്ങളായി. ഇവിടെ അങ്ങനെ മുറിക്കാനും നോക്കില്ല. സർവത്ര നിറഞ്ഞകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തെ മുറിച്ച് സൂര്യനും ചന്ദ്രനുമാക്കാനും ഇവിടെ പറ്റില്ല. പിന്നെ എങ്ങനെ മരുവിൽ അമർന്ന മരീചി നീരുപോൾ നിൽപ്പൊരു കുരുള? ഒരു സംശയവും ഗുരുദേവനെ പോലുള്ള സത്യദർശികത്തില്ലേ? മരുവിൽ അമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു കുരുള, മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം പോലെ അഖണ്ഡ ബോധ ബ്രഹ്മത്തിൽ കാണുന്ന വെറും തോന്നൽ. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, പക്ഷെ ഒരു സരസ് അലയടിക്കുന്നതായിട്ട് തോന്നുന്നു, മരീചി നീര്. അത് തന്നെ ഗുരുദേവന്റെ ഒരു പ്രത്യേക പദപ്രയോഗമാണ്. സൂര്യകിരണം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്ന വെള്ളം, മരുവിൽ അമർന്ന മരീചി നീര് പോലും നിൽപ്പൊരു പൊരുളാണ്. ഈ ജനനവും മരണവും മനുഷ്യനും ദേവനും മൃഗങ്ങളും ഒക്കെ മരുവിലമർന്ന മരീചി നീരുപോലെ കാണപ്പെടുന്ന കാഴ്ചയാണ്. പൊരുളല്ല, അവയിൽ യാതൊരു സത്യസ്ഥിതിയുമില്ല. ഇതോർത്തിടേണം. ഇതൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഇത് നല്ല ഉറപ്പിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് കർമ്മരംഗത്ത് നിൽക്കുക, തലകുത്തി നിൽക്കുകയോ ചാടുകയോ ഓടുകയോ യുദ്ധം ചെയ്യുകയോ എന്തു വേണോ ചെയ്യുക, പക്ഷെ ഇത് ഉറപ്പിച്ചുകൊണ്ട്. അല്ലെങ്കിലോ പരമ ദുഃഖം. അതിനാണ് ഇല്ലാത്തതുണ്ടെന്ന് കരുതി അതിൽ കയറി ഞാൻ എന്റേത് നിന്റേത്, ഞാനിപ്പോ തകർത്ത് കളയും, ഇപ്പോ എല്ലാം ബോംബിട്ട് ശരിപ്പിട്ട് കളയും, ഇപ്പോ ഒന്നും ചെരിപ്പെടുത്താനും ഇല്ല. അപ്പൊ ഇത് അറിഞ്ഞോണ്ട് പ്രവർത്തിച്ചാൽ ഒന്നാം തരം. അതെങ്ങനെ സാർ? അതാണ് ഞങ്ങൾ പലപ്പോഴും പറയാറുള്ള കുറച്ചൊരു പരിശീലനം വേണമത്രയുള്ളൂ. രാമൻപിള്ളയുടെ രാവണവേഷം അഭിനയിക്കും പോലെ രാമൻപിള്ള ഭാവം വീട്ടിൽ അല്പം കനിയൊക്കെ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം വന്ന് രാവണന്റെ വേഷം കിട്ടി, ഗംഭീരമായിട്ട് അലറുന്നു, ചാടുന്നു, കുട്ടികളൊക്കെ നിലവിളിച്ചോടുന്നു. അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചിരിയാണ്, പാവൻപിള്ള ഞാൻ രാമൻപിള്ള അല്ലാതെ അണു പോലും രാവണനായിട്ടില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഇതുപോലെ കളിക്കുക. കൃഷ്ണൻ കളിച്ചതുപോലെ, കൃഷ്ണൻ അല്ലാതെ ലോകത്തെ നന്നാക്കിയ ആളൊന്നുമല്ല. കൃഷ്ണൻ നമുക്ക് കാണിച്ചു തന്നത് കൃഷ്ണൻ പൂർണാവതാരമായതിന്റെ രഹസ്യം. ദുഃഖിച്ചൊരു തുള്ളി കണ്ണുനീർ അദ്ദേഹത്തിന്റെ കണ്ണിൽ പൊടിഞ്ഞതായി വ്യാസൻ ഒരിടത്തും പറഞ്ഞില്ല. തന്റെ കുഞ്ഞുങ്ങൾ പോലും ഏരക പുള്ളിയിൽ മരിച്ചു വീണപ്പോൾ സന്തോഷിച്ചു. എന്താ ഇവിടെ ഒന്നുമില്ല, ഇതൊരു കളിയാണ്. ഈ കളിയിൽ ആര് മരിക്കാൻ? ഇവിടെ മരണവുമില്ല, ഉറപ്പുമില്ല, വാഴവും. ഈ ഭ്രമത്തെ നേരെയാക്കിയിട്ട് ദുഃഖം ഒഴിവാക്കാമെന്ന് ആരും കരുതണ്ട. ഇത് ഭ്രമമാണ്, അപരിഹാര്യമാണ് ഇവിടുത്തെ ഈ ഭ്രമ കോലാഹലം. അതിനെ ഒഴിവാക്കിയിട്ടൊന്നും ആർക്കും സുഖം നേടാൻ ഒരു ചക്രവർത്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് സത്യമറിയൂ. അപരിഹാര്യർത്ഥേ നത്വം ശോചിത്വമർഹസി. ഇതാണ് കൃഷ്ണന്റെ ഉപദേശം. അത് ദുഃഖിച്ചിട്ട് കാര്യമില്ല, വെറുതെ ഉപദേശിക്കുകയായിരുന്നില്ല. അദ്ദേഹം തന്റെ ജീവിതത്തിൽ സർവഥ അത് പ്രാവർത്തികമാക്കി കാണിച്ചു. ആ ഒറ്റ കാര്യമാണ് കൃഷ്ണനെ പൂർണാവതാരമാക്കിയതല്ലാതെ അദ്ദേഹം കംസന വരിച്ചതോ അതോ ഇതോ ഒന്നുമല്ല. പൂർണ്ണ സത്യനിഷ്ഠ ആരംഭം മുതൽ തന്നെ. അത്ര ഗംഭീരമായ സത്യത്തെ സത്യം അത് ഉപദേശിക്കുന്നു. ഉപനിഷത്ത് പറയുന്നു ബ്രഹ്മം പരമാത്മാവ് സർവജ്ഞനാണ്. അതുകൊണ്ട് പരമാത്മാവിനെ നമുക്ക് സർവജ്ഞനായി അംഗീകരിക്കാം. മറ്റൊന്ന്, ആ സർവജ്ഞത്വം ഉൾക്കൊള്ളുന്ന വേദത്തിന് ഉറവിടമായതുകൊണ്ടും സർവജ്ഞനായി അംഗീകരിക്കാം. ഇതാണ് ശാസ്ത്രയോനിത്വ എന്ന മൂന്നാം സൂത്രത്തിന്റെ താല്പര്യം. ഇനി ഒരു സൂത്രം കൂടെ നമ്മൾ ചർച്ച ചെയ്യും. 8, 11, 12 തീയതികളിൽ ഈ ബ്രഹ്മസൂത്രം, ഇനി ഒരു സൂത്രമുള്ളത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സൂത്രമാണ് തത്വസമന്വയ ബ്രഹ്മസൂത്രം. അത് ഈ മൂന്ന് ദിവസം കൊണ്ട് 6, 8, 11, 12 ഈ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യും. ഈ ജഗസൂത്രിയുടെ ഒരു സാമാന്യമായ രൂപം മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റൂ, കാരണം അരമണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ. കുറെ കൂടെ ഒക്കെ വിശദമായി ചർച്ച ചെയ്യാനുള്ള സൂത്രങ്ങളാണ് ഇത് മതി. ആകെ 585 സൂത്രങ്ങളാണുള്ളത്. അതിലെ ആദ്യത്തെ 4 സൂത്രം ഇതൊക്കെ സൂത്രം കുറെ ചർച്ച ചെയ്തുകൊണ്ട് ഒന്നുമില്ല. ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായ അംശം നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഉടനീളം ഈ ചെയ്തതൊക്കെ എഴുതിയതും പ്രസംഗിച്ചതും ഒക്കെ ഈ ഒരൊറ്റ ലക്ഷ്യം, എനിക്കിത് അനുഭവിക്കാൻ പറ്റുമോ? എന്താ പ്രയാസം? ഇതങ്ങോട്ട് ചിന്ത ചെയ്ത് ഉറപ്പിച്ചപ്പോ എല്ലാം ബ്രഹ്മമയം എന്ന് ഒരു പ്രയത്നവും കൂടാതെ ബുദ്ധി പറയുന്നു എപ്പോഴും. അതുകൊണ്ടെന്താ, നല്ല സുഖം, ആരോടും ഒരു രാഗമോ ദ്വേഷമോ ഒന്നുമില്ല. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് നമുക്കൊക്കെ ഇത് നടപ്പാക്കാൻ പറ്റും. അല്പം ഒന്ന് ശ്രദ്ധിച്ച് ആരംഭിച്ചാൽ മതി, അല്ലാതെ ഞാനും എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഇത് അനുഭവപ്പെടുത്താനുള്ള ശ്രമം തുടരുക. അതിന് ജഗദീശ്വരൻ നമ്മളൊക്കെ അനുഗ്രഹിക്കുന്നതാകട്ടെ.
4: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
5: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
6: Simuti Asanyam Rashmin Sudara Samvetanana Vini Samahinda Saitavati Ananda Tihavisari ശ്രഭാഷവന്ദേ ഭഗവാൻഹായ ദക്ഷിണാമൂർത്തിയും തസ്യകർമ്മകാണ്ഡേന സംബന്ധോ വിധീയത്തെ ഇഷ്ടാനുഷ്ടപ്രാപ്തിപരിഹാരോപായപ്രകാശനപരഹസർവപുരുഷാണാന്തസഗദേവതത്പ്രാപ്തിപരിഹാരയോരിഷ്ടത്വാത് പ്രത്യക്ഷാനുമാനാഭ്യാം പ്രത്യക്ഷമായ കാര്യങ്ങളിൽ വേദത്തിന്റെ ആവശ്യമില്ല. പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ അറിയേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി വേദത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. വേദം അലൗകികമായ അറിവിന് വേണ്ടിയിട്ടാണ്. പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ അറിയാൻ കഴിയാത്ത കാര്യത്തെക്കുറിച്ചാണ്. അതെന്ത്? പരലോകം, ആത്മാ. ആത്മാ എന്ന് പറഞ്ഞാലും പോരാ, ആത്മാവിന്റെ വിശേഷതകൾ, അല്ലെങ്കിൽ ആത്മാവിന്റെ വാസ്തവ സ്വരൂപം ഇതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് വേദം. എന്നുവെച്ചാൽ അസതി ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാന ജന്മാന്തര ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഇച്ഛാസ്യാത്. അസതി ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാനേ, ജന്മാന്തര സംബന്ധിയായ ഒരു ആത്മാവ് ഈ ജന്മത്തിലല്ല, ഇതിനെ പൂർവ്വജന്മത്തിനും പൂർവ്വജന്മത്തോടും ഈ ആത്മാവിന് ബന്ധമുണ്ടായിരുന്നു. വരുന്ന ജന്മങ്ങളിലും കൂടും ഈ ആത്മാവിന് ബന്ധമുണ്ട്. ജന്മാന്തരം എന്ന് വെച്ചാൽ ശരീരാന്തരം എന്നുള്ള, ഇനിയൊരു ശരീരം കിട്ടും അതിനും ഈ ആത്മാവിന് ബന്ധമുണ്ട്. ഇനിയും ഒരു മറ്റൊരു ശരീരത്തെ ഈ ആത്മാവ് സ്വീകരിക്കും. അങ്ങനെ ഒരു ആത്മാവ് മുമ്പ് പല ശരീരങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും പല ശരീരങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. അതാണ് ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാൻ. അല്ല കേവലം ആത്മജ്ഞാനം പോരാ, കാരണം ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ അതിന് തന്നെ കുറിച്ചുള്ള അറിവ് തന്നെ അർത്ഥമുണ്ട്. ആത്മാന്ന് വെച്ചാൽ താൻ സ്വരൂപ സ്വഭാവം. ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരുവന് തന്നെ കുറിച്ചുള്ള അറിവ്. ഇപ്പൊ തന്നെ കുറിച്ച് എങ്ങനെ അറിയുന്നു? പുരുഷനായോ സ്ത്രീയായിട്ടോ യുവാവായിട്ടോ വൃദ്ധനായിട്ടോ ഒക്കെ അറിയുന്ന ആത്മജ്ഞാനം തന്നെ. പക്ഷെ ഈ ആത്മജ്ഞാനം കൊണ്ട് പ്രയോജനമില്ല. എന്തുകൊണ്ട്? ഈ ആത്മജ്ഞാനം ശരീര സംബന്ധിയാണ്, തന്നെ കുറിച്ചുള്ള അറിവില്ലാത്ത അറിവില്ലല്ലോ. അപ്പൊ അതുപോലെ ഇവിടെ ശ്രുതി പറയുന്ന എന്താണ്? ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായൊരാത്മാവിനെ കുറിച്ച്. അങ്ങനെ ഒരാത്മാവുണ്ടെങ്കിൽ ആത്മാവിന് മറ്റ് ശരീരങ്ങളുമായും ബന്ധം കാണും, പൂർവ്വ ഭാവി ശരീരങ്ങളുമായും ബന്ധമുണ്ടാകും. അങ്ങനെ ഒരറിവുണ്ടായാൽ ജന്മാന്തര ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഇച്ഛാസ്യ. അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവിനെ കുറിച്ച് അറിവുണ്ടായിക്കഴിഞ്ഞാൽ, ഈ ശരീരമാകുന്ന ആത്മാവിനെ കുറിച്ച് അറിവുണ്ടായാൽ വേദത്തിന് ആവശ്യമൊന്നും വേണ്ട, അല്ലാതെ തന്നെ അറിയാം. നീ ആരെയെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നാരെന്ന് പറയുന്നു. ഇതാണ് ഈ ശരീരാത്മ. അവിടെ അവൻ പറയുന്നവൻ അറിയുന്നില്ല ഇത് ശരീരമാണോ മനസ്സാണോ ബുദ്ധിയാണോ ഇതൊന്നും അറിയുന്നില്ല, താനെന്ന് മാത്രം പറയുന്നു. പക്ഷെ വേദം അതല്ല, മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്ന ആത്മാവുണ്ടെന്ന് പറയുന്നു. കൂടെ മീമാംസകർ ഇത്രയും അംഗീകരിക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് പോകുന്ന ഒരാത്മാവുണ്ട്, ആത്മാവ് ഇനി ശരീരത്തെ സ്വീകരിക്കും, അവിടെ ഇഷ്ടത്തെ പ്രാപിക്കണം, എന്നിട്ട് സ്വർഗാവിക്കണം, അനിഷ്ടത്തെ ഒഴിവാക്കണം, നരക അനുഭവത്തെയും പറ്റും. അതാണ് ഇഷ്ടപ്രാപ്തി അനിഷ്ടപരിഹാര ഇച്ഛാസ്യ. അങ്ങനെ ഒരാഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഇഷ്ടത്തെ, ഇഷ്ടം എനിക്ക് കൈവരണം, അനിഷ്ടം ഒഴിവാകണം എന്ന ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ടെന്നറിയണം. സ്വഭാവവാദി ദർശന. സ്വഭാവവാദി എന്ന് പറയുന്നത് ചാർവാകൻ. അപ്പൊ സ്വഭാവവാദം എന്ന് പറയുന്നത് എന്താണോ? ഒരു കാര്യത്തെക്കുറിച്ച് സ്വഭാവവാദിയുടെത്ത് എങ്ങനെ എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ല. ഒരു കാര്യത്തെ സംബന്ധിച്ച് ഏതിനും ഒരേ ഒരു സമാധാനമുള്ള എന്താണ്? സ്വഭാവം. അതതിന്റെ സ്വഭാവം എന്തുകൊണ്ട്, എങ്ങനെ അഗ്നി പ്രകാശിക്കുന്നു, എന്തുകൊണ്ട് അതിന് ഉഷ്ണം വരുന്നു എന്ന് ചോദിച്ചാൽ അതതിന്റെ സ്വഭാവം. ജലം എന്തുകൊണ്ട് ശീതമായിരിക്കുന്നു, അതതിന്റെ സ്വഭാവം. അപ്പൊ അവിടെ അതിനപ്പുറം ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ശരീരം എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, ഇതിന്റെ സ്വഭാവം. എന്തുകൊണ്ട് നശിക്കുന്നു, ഇതിന്റെ സ്വഭാവം. അങ്ങനെ പ്രപഞ്ചത്തിലുള്ള ഏത് കാര്യങ്ങളെ കുറിച്ചും ഈ സർവാകരിലെ ഒരു വിഭാഗമാണ് സ്വഭാവവാദികൾ. അവർ പറയുന്നു ഇതിങ്ങനെ എന്തുകൊണ്ട് ഈ ജന്മമുണ്ടായി, ഇതൊക്കെ ഇതിന്റെ സ്വഭാവം, നാശം അതതിന്റെ സ്വഭാവം. ഇതിനപ്പുറം അത് ഒന്നും അറിയത്തില്ലല്ലോ. മരണശേഷം ജന്മപൂർവം ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇതിനപ്പുറം ഒരാത്മാവ് ഇല്ല, ഇല്ലെന്നാണ് അവർ തീരുമാനിക്കുന്നത്. അറിയാത്തതില്ല, ഉണ്ടെങ്കിൽ അറിയേണ്ടായിരുന്നു. മരണശേഷം മരിച്ചതിന് ശേഷം ആരെങ്കിലും തിരിച്ചു വരാറുണ്ടോ? ഇല്ലല്ലോ, മരിച്ചവരെല്ലാം പോയി. ഇതെല്ലാം നടക്കുന്നത് പ്രപഞ്ചം എന്ന് പറയുന്ന അതിന്റെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. സ്വഭാവവാദത്തിലുള്ള ഒരു പ്രധാന എന്ന് പറയുന്ന ഒരു കാര്യകാരണ ബന്ധത്തെ ഒരിടത്ത് സ്വീകരിക്കുന്നില്ല. കാര്യകാരണ ബന്ധമൊന്നുമില്ല, അതല്ല അതിന്റെ സ്വഭാവം. വിത്തത്തിൽ വൃക്ഷത്തിൽ നിന്ന് എന്തുകൊണ്ട് ആ വിത്തുണ്ടായി, അത് വൃക്ഷത്തിന്റെ സ്വഭാവം. വിത്തിൽ നിന്ന് എന്തുകൊണ്ട് വൃക്ഷം ഉണ്ടാകുന്നു, അതതിന്റെ സ്വഭാവം. അങ്ങനെ ഇതിനൊന്നും പരസ്പര കാര്യകാരണ ഭാവത്തെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ശരീരവ്യതിരിക്തമായ ആത്മാവിനെ സ്വീകരിക്കുന്നില്ല, പരലോകത്തെ അംഗീകരിക്കുന്നില്ല, അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെ അംഗീകരിക്കുന്നില്ല, വേദത്തെ അംഗീകരിക്കുന്നില്ല. ചാർവാകന് ആദ്യം പറയാം. വൈദികരങ്ങനെയല്ല. തസ്മാത് ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വേ ജന്മാന്തര ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ വിശേഷേജ ശാസ്ത്രം പോർത്തതേ. അതിന്റെ ശാസ്ത്രം എന്ന് വെച്ചാൽ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. ഇവിടെ വേദത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളെയും ശാസ്ത്രം എന്ന് പറയും, പക്ഷെ ഇവിടെ വേദമാണ്. അതെന്താണ്? ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വേ, ജന്മാന്തര സംബന്ധിയായ ഒരു ആത്മാവുണ്ട്. ജന്മാന്തര സംബന്ധി എന്ന് വെച്ചാൽ ശരീരാന്തര സംബന്ധി, മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്ന ഒരാത്മാവുണ്ട്. അതുകൊണ്ട് ജന്മാന്തര ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ വിശേഷയില്ല. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഈ ശരീരത്തിനുള്ളിൽ ഒരാത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ടുണ്ട്, ആത്മാവ് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കും, ഈ ശരീരം നശിച്ചാൽ അവിടെ ജന്മാന്തരം, അതാണ് അന്യജന്മം. അവിടെ ഇഷ്ടം നേടണം, അനിഷ്ടത്തെ ഒഴിവാക്കണം, അതിനുള്ള എന്താ ഉപായം എന്ന് ഇവിടെ ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതാണ് ശാസ്ത്രം, ശ്രുതി. അതാണ് ശ്രുതിയുടെ ജോലി. അതുകൊണ്ട് ശ്രുതി ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മരണശേഷം. ഇത് മീമാംസകരുടെ നിലപാടാണ്. ഏയം പ്രേതേ വിചികിത്സ മനുഷ്യ അസ്ഥിത്യകേ നായം അസ്ഥിതികേ. കഠോപനിഷത്തെ നമ്മൾ ചർച്ച ചെയ്താണ് ചിലർ പറയുന്നു മരണശേഷം ശരീരനാശം, ഇതിനു ശേഷം ആത്മാ ഉണ്ട് എന്ന് ചിലർ പറയുന്നു, താൻ ശേഷിക്കുന്നു എന്ന് പറയുന്നു, ചിലർ പറയുന്നു പിന്നീടൊന്നും ശേഷിക്കുന്നില്ല. ചർവാകനം ഉപക്രമ്യ അസ്ഥിത്യവ ഉപലബ്ധവ്യ, ചിലർ പറയുന്നു അല്ല, ഇതിനു ശേഷം ഉണ്ട്, ഉണ്ട് തന്നെ അറിയണം, ഉണ്ടെന്ന് തന്നെ അറിയണം, ഇപ്പോൾ അറിയണം. ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്, ശരീരനാശത്തിന് ശേഷവും അത് നിലനിൽക്കുന്നു എന്ന് തന്നെ അറിയണം. ഇത്യവുമാദി നിർണയ ദർശന, ഇതെല്ലാം ശ്രുതി ശാസ്ത്രത്തിൽ നിർണയിച്ചിട്ടുണ്ട്. യഥാച മരണം പ്രാപ്യ, അവിടെ തന്നെ. ഇനി മരണത്തിന് ശേഷം എന്താണ്? ശരീരനാശത്തിന് ശേഷം ഇതിവക്രമ്യ എന്നാരംഭിച്ചിട്ട് പറയുന്നു, യോനി മന്യ പ്രപദ്യന്തി ശരീരത്വായ ദൈവന. ഈ ജീവാത്മാവ് മറ്റൊരു ശരീരത്തിന് വേണ്ടി വേറൊരു ജന്മത്തെ പ്രാപിക്കുന്നു. പശു, പക്ഷി, മനുഷ്യ, ദേവ ജന്മത്തെ പ്രാപിക്കുന്നു. താനും അന്യ അനുസയന്തി യഥാ കർമ്മ യഥാശുഭം. അപ്പോൾ ചിലരെന്ത് ചെയ്യുന്നു? സ്ഥാവരങ്ങളെ പ്രാപിക്കുന്നു, വിക്ഷലതാദികളെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു അനുസമയന്തി. ഇതെങ്ങനെ? ഇതെല്ലാം ചിലർ ദേവതാഭാവത്തെ പ്രാപിക്കുന്നു, ചിലപ്പോൾ മനുഷ്യജന്മത്തെ എടുക്കുന്നു, പശു, പക്ഷി, ചിലർ വൃക്ഷലത. ഈ വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു? യഥാ കർമ്മ, അവരുടെ കർമ്മം അനുസരിച്ച്, യഥാശ്രുതം, അവരുടെ ഉപാസന അനുസരിച്ച്. ദൈവലോകപ്രാപ്തി മറ്റും ഉപാസന കൊണ്ടാണ്, ബ്രഹ്മലോകപ്രാപ്തി വരെയുള്ളത്. ഇവിടെ സ്ഥാനം എന്നെല്ലാം പറഞ്ഞല്ലോ, വൃക്ഷലതാദികൾ മറ്റുമൊക്കെ പ്രാപിക്കുന്നത് കർമ്മം കൊണ്ട്. കർമ്മവും ഉപാസനയനുസരിച്ച്, ജ്ഞാനമല്ല വിധിച്ച. അത് തന്നെ അടുത്ത് പറയുന്നത് സ്വയം ജ്യോതി ഉപക്രമ്യ ബൃഹദാരണ്യത്തിൽ തന്നെ. സ്വയം ജ്യോതിസാണ് ചർച്ച ചെയ്യുന്നത്, മുഖ്യമായിട്ട് സുഷുപ്തിയെ കുറിച്ചാണ്, സ്വപ്നത്തെ കുറിച്ച്. അവിടെ അവൻ സ്വയം ജ്യോതിസായിരിക്കുന്നു. അത് സ്വപ്നത്തെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാകും, സ്വയം ജ്യോതിസാണ് എന്ന് അതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നു, തം വിദ്യാകർമ്മണി സമന്വാരഭേദേ. സ്വയം ജ്യോതിസായിരിക്കുന്നെങ്കിലും ഈ ശരീരനാശത്തിന് ശേഷം അവൻ, ആ ജീവൻ, അവന്റെ ഉപാസനയും കർമ്മത്തെയും പിന്തുടരുന്നു. എന്നുവെച്ചാൽ അതനുസരിച്ച് അവൻ അടുത്ത ജന്മത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ഉപാസന കർമ്മം എന്ന് പ്രത്യേകിച്ച് എന്തുകൊണ്ട് പറയുന്നു? കാരണം ഇത് വേദമാണ് ഇവിടെ വിഷയം. വേദത്തിലെ കർമ്മങ്ങളെക്കുറിച്ചും ഉപാസനയെക്കുറിച്ചും ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ വൈദികന്റെ ജന്മത്തെക്കുറിച്ചാണ് പറയുന്നത്, സാധാരണ മനുഷ്യന്റെ ജന്മത്തെക്കുറിച്ചല്ല. വൈദികൻ എന്ന് പറയുമ്പോൾ അവൻ കർമ്മം ഉപാസനകളിൽ മുഴുകിയിരിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ കർമ്മവും ഉപാസനയും അനുസരിച്ചാണ് ജന്മം. സാധാരണ മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ജായസ്വം പ്രിയസ്വം? ഇവിടെ തന്നെ ജനിക്കുന്നു, മരിക്കുന്നു. അത് പ്രത്യേകിച്ച് ആ ജീവനൊരു ഗതിയൊന്നുമില്ല, തൃതീയം സ്ഥാനം. പക്ഷെ വൈദികനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല, കർമ്മവും ഉപാസനയൊക്കെ അനുഷ്ഠിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ, ആ സ്വയം ജ്യോതിസായിരിക്കുന്ന ആ ആത്മാവിനെ തന്നെ മരണശേഷം, അവൻ ഇവിടെ തന്നെ സ്വയം ജ്യോതിസായിരിക്കുകയാണ്, പക്ഷെ അങ്ങനെ ആയിരുന്നിട്ടും അവൻ്റെ അവനിവിടെ എന്ത് ചെയ്യുന്നു? അതിനെല്ലാം വിസ്മരിച്ചിട്ട് ഉപാസനയിലും കർമ്മത്തിലും മുഴുകുന്നു. അതുകൊണ്ട് അതിനനുസരിച്ച് അവന് അവിടുത്തെ ജന്മത്തെ കിട്ടുന്നു. ഇതെല്ലാം അവനോടൊപ്പം പോകുന്നു എന്നർത്ഥം. പുണ്യവുമായി പുണ്യേന കർമ്മങ്ങൾ ഭൂതി പാപേന, അവിടെ തന്നെ പറയുന്നു. പുണ്യകർമ്മം കൊണ്ട് പുണ്യ ജന്മത്തെ കിട്ടുന്നു, ദേവാദികൾ വരെയുള്ള ജന്മത്തെ കിട്ടുന്നു. പാപ പാപേന, പാപജൻ കർമ്മം കൊണ്ട് സ്ഥാവരാദി പാപജന്മം കിട്ടുന്നു, ശിലതാദികളായിട്ടൊക്കെ കിട്ടുന്നത്, പശുപക്ഷ്യാദികളായിട്ടൊക്കെ കിട്ടുന്നത് ജന്മം പാപഫലമാണ്. ഇരിച്ച ഇവിടെയെല്ലാം എന്താണ് പറയുന്നത്? ശരീരം വ്യതിരിക്തമായ ഒരാത്മാവുണ്ട്, ആത്മാവിന് ഈ ശരീരനാശത്തിന് ശേഷം വീണ്ടും ജന്മമുണ്ട്, പുനർജന്മം എന്നൊക്കെ പറയുന്നത് ഇവിടെ ശ്രുതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ യഥാകർമ്മ യഥാശ്രുതം വിദ്യാകർമ്മണി എന്നെല്ലാം പറയുന്നിടത്ത് ശ്രുതം വിദ്യ എന്നൊക്കെ പറയുന്ന ഉപാസനയാണ്. ഇത് പലരും വ്യാഖ്യാതാക്കൾക്ക് വന്ന് ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിയും ആവർത്തിച്ചു വരും, മുമ്പ് പല സ്ഥലത്തും വന്നിട്ടുണ്ട്, അവിടെയെല്ലാം നമ്മളിത് വ്യക്തമാക്കിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഇതിൻ്റെ താല്പര്യം ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാവും, വ്യക്തമാകത്തുമില്ല. ഇപ്പോൾ ഭാഷകാരൻ തുടങ്ങുന്നതിന് ഉപാസന കണ്ടമാണ്. ആ ഉപാസന ജ്ഞാനം, ഉപാസനയുടെ ഫലം ജ്ഞാനഫലം. ഇത് ഏത് സന്ദർഭത്തിൽ വരുമ്പോൾ ഇതെല്ലാം കൂടിക്കുഴഞ്ഞു വരും. വരുമ്പോൾ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാവും. ബ്രഹ്മലോകം, അവിടുത്തെ അമൃത സരസ്, അവിടുത്തെ ആനന്ദം, സങ്കല്പം കൊണ്ട് ആനന്ദത്തെ പ്രാപിക്കുന്നു, ഇങ്ങനെയുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ഉപാസനയെക്കുറിച്ചായിരിക്കും പറയുന്നത്. മറിച്ച് കൃതകൃത്യത പോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ജന്മാഭാവം, കൃതകൃത്യത എന്നെല്ലാം പറയുമ്പോൾ അത് ജ്ഞാനത്തിൻ്റെ ഫലമാണ്. ദൈവലോകം, പിതൃലോകം ഇതൊക്കെ പറയുമ്പോൾ കർമ്മത്തിൻ്റെ ഫലമാണ്. ഫലം പറയുന്നതനുസരിച്ച് മനസ്സിലാക്കണം ഇവിടെ ഇന്നതാണ്. ചിലടത്ത് നേട്ടം നിർദ്ദേശിച്ചു. ഇപ്പം വിദ്യ എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല ഇത് ജ്ഞാനമാണോ ഉപാസനയാണ്. പക്ഷെ ഫലം പറയുന്ന എന്താണ്? ജന്മത്തെക്കുറിച്ച് പറയുന്നു. ഉറപ്പിക്കാം, ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വിദ്യ എന്ന് പറയുന്ന ഇവിടെ ജ്ഞാനമല്ല, ഉപാസനയാണ്. അതിനാണ് അത്തരം ഫലമുള്ളത്. അത് വ്യക്തമായി മനസ്സിലാകും. ജ്ഞപയിഷ്യാമി ത്യുപക്രമ്യ വിജ്ഞാനമായി ഇതിജ വ്യതിരിക്താത്മാസ്തിത്വം. അവിടെ തന്നെ ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായ ഒരു ആത്മാവുണ്ട്, അതിന് പറയുന്നു വിജ്ഞാനമയ, ജ്ഞാനസ്വരൂപനായ, വിജ്ഞാനസ്വരൂപനായ ജഡമല്ല, ഈ ശരീരമല്ല. ശരീരം വിജ്ഞാനമയമല്ലല്ലോ, ശരീരം ജഡമായി അവശേഷിക്കുന്നു. മരണശേഷം അത് ജഡമായി അവശേഷിക്കുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് നാശം വന്നു കഴിഞ്ഞാൽ അത് ജഡമായി പോകുന്നു. അപ്പോൾ വിജ്ഞാനമയനെന്ന് ശരീരത്തിന് പറയാൻ കഴിയും. അപ്പോൾ വിജ്ഞാനമയനായ ഒരാത്മാവുണ്ട്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ആത്മാവിനെ അറിയുന്നതിന് ശാസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ട്, ഇത് ശ്രുതിയുടെ വേദത്തിൻ്റെ ആവശ്യമുണ്ട്. അല്ലാതെ ഇത്തരം ഒരാത്മാവിനെ അറിയാൻ കഴിയത്തില്ല. തത് പ്രത്യക്ഷ വിഷയമേ വേദിച്ചത് പറയുന്നു. എന്തിന് ശ്രുതിയുടെ ആവശ്യം? ആത്മാവ് പ്രത്യക്ഷമാണ്. എന്തുകൊണ്ട്? അഹം എന്നുള്ള അനുഭവം, ഞാനെന്നുള്ള അനുഭവം. ഞാനെന്ന് പറയുന്നത് ജഡമുണ്ടല്ലോ, ഞാനെന്ന് പറയുന്നത് ബോധമാണ്. അപ്പോൾ ജ്ഞാനെന്നുള്ള അനുഭവത്തിന് വിഷയമായിരിക്കുന്നതാണ് ആത്മാവ്. ഇതറിയുന്നതിന് അത് ശരീരമല്ലെന്ന് പറയാം. കാരണം എൻ്റെ ശരീരമെന്ന് പറയുന്നു, ഞാനെന്നും എൻ്റെ ശരീരമെന്നും പറയുന്നു. ശരീരം എൻ്റേതാകുമ്പോൾ ശരീരത്തിൽ നിന്ന് വേറിട്ടാണ് ഞാൻ. ഇതാണ് യുക്തി. അല്ലെങ്കിൽ എൻ്റെ ശരീരം എന്നങ്ങനെ പറയാൻ പറ്റും. എൻ്റേതെന്ന് പറയുമ്പോൾ എൻ്റെ പശു എന്ന് പറയുന്നു. അപ്പോൾ പശുവിൽ നിന്ന് വേറിട്ടാണ് ഞാൻ, അല്ലെ എൻ്റെ ശരീരം എന്ന് പറയും. അപ്പം ശരീരത്തിൽ നിന്ന് വേറിട്ടാണ് ഞാൻ. അപ്പം ഞാൻ, ഞാനെന്ന് പറയുന്നത് എന്താ? പ്രത്യക്ഷമാണ്. ഞാനെന്ന് പറയുന്നത് സ്വാനുഭവമാണ്. ഇത് ആത്മാവാണ്, ശരീരമല്ല. അപ്പം അനുഭവത്തിൽ തന്നെ യുക്തി കൊണ്ട് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിക്കാം. പിന്നെ ഇതിന് അശ്രുതിയുടെ ആവശ്യം ചോദിക്കുന്നു. പ്രത്യക്ഷ വിഷയമേ വേദിക്കുന്ന ശരിയല്ല. വാദി വിപ്രതിപത്തി ദർശന ഇങ്ങനെ പറയുന്നു, ഞാൻ ആത്മാവാണ്, എൻ്റേത് ശരീരമാണ്, എന്നിൽ നിന്ന് വേറിട്ടാണ് ശരീരം, ശരീരം വേറെ ആത്മാവ്, ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഞാനെന്ന് പറയുന്നത് എന്താണ്? എന്താ എൻ്റെ സ്വരൂപം? അതിൽ വിപ്രതിപത്തിയുണ്ട്, എന്ന് വെച്ചാൽ വിരുദ്ധ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. എല്ലാവരും അത് അംഗീകരിക്കുന്നില്ല. ഞാനെന്ന് പറയുന്ന അറിവെന്ന് പറയുന്ന, അറിവെന്ന് പറയുന്നത് എന്താ? ഇത് മനസ്സാണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സെന്ന് പറയുന്ന ആത്മാവാകാൻ വഴിയില്ല. എന്തുകൊണ്ട്? അത് ക്ഷീണിക്കുന്നു, അത് വൃദ്ധിയെ പ്രാപിക്കുന്നു. മനസ്സിൽ തന്നെ കാമക്രോധാദികളെല്ലാം കടന്നു വരുന്നു. ഇതാണോ ആത്മാവ്? മനസ്സ് സുഖിയാകുന്നു, ദുഃഖിയാകുന്നു, ഇതെങ്ങനെ ആത്മാവാകും? അങ്ങനെ ഒന്നാണോ ആത്മാവെങ്കിൽ അതുകൊണ്ട് എന്താ വിശേഷം? അതുകൊണ്ട് ഞാനെന്ന് പറയുന്ന അനുഭവമാണ് ആത്മാവെന്ന് പറഞ്ഞാൽ അവിടെ വാദികൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ഞാനെന്ന് പറയുന്ന അനുഭവത്തിലൂടെ ആത്മാവ് പ്രത്യക്ഷമാണ്.

നേരത്തെ പറഞ്ഞല്ലോ വാദി വിപ്രതിപത്തി ദർശന അതായത് വയ്ക്കാൻ കഴിയും. ആത്മാവിനെ ഞാനെന്നുള്ള അനുഭവത്തിലൂടെ അറിയുന്നുണ്ടെങ്കിൽ ബൌദ്ധന്മാരും ചാർവാകന്മാരും എന്തിനെ നിഷേധിക്കുന്നു? ഈ ദേഹാന്തര സംബന്ധിന ആത്മന പ്രത്യക്ഷണ അസ്തിത്വ വിജ്ഞാനം, ദേഹാന്തര സംബന്ധിയായ ആത്മാവ് വേദത്തിൽ പറയുന്ന ആത്മാവ് പ്രത്യക്ഷമായി സിദ്ധമാണെങ്കിൽ ലോകായതികാഹ ബൌദ്ധാശ ലോകായതികന്മാരും ബൌദ്ധന്മാരും നഹ പ്രതികൂലാസ്തു അവർ ഞങ്ങളോട് എതിർക്കാൻ വരേണ്ട കാര്യമില്ല. വൈദികന്റെ ഭാഗത്തു നിന്നുകൊണ്ട് പറയുന്ന നഹ ഞങ്ങൾക്ക് പ്രതികൂല, അവർ പ്രതികൂലന്മാരായിരിക്കുന്നു, അവരെപ്പോഴും ആത്മാവിനെ എതിർക്കുന്നു, അവരെന്താ പറയുന്നത്? നാസ്തി ആത്മ, ആത്മാവില്ല. ഇവിടെ ലോകായതികന്മാരെ കുറിച്ച് പറയുന്നത് ശരിയാ, അവരാ ശരീരത്തിൽ നിന്ന് വേറിട്ട് ആത്മാവില്ലെന്ന് തന്നെ പറയുന്നു. ശരീരം തന്നെ ആത്മാവിനെ അവർ പറയുന്നുണ്ട്. അവർ പറയുന്നു ആത്മാവെന്ന് പറയുന്നത് എന്താ? ആത്മാവെന്ന് പറയുന്നു മലയാളത്തിൽ ഞാൻ, സംസ്കൃതത്തിൽ അഹം എന്ന് പറയുന്നതിന് പര്യായമായി ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് ആത്മ. വ്യവഹാര ഭാഷയിൽ ആത്മാ ഞാൻ, ആത്മനഹ സുഖം എന്ന് പറഞ്ഞാൽ എന്റെ സുഖമെന്നാണ്, ആത്മനഹ ധനം എന്ന് പറഞ്ഞാൽ എന്റെ ധനമെന്നാണ്. അപ്പോൾ എന്റെ എന്നുള്ളതിനാണ് ഞാനെന്നും എന്റെ എന്നുള്ളതിനാണ് ആത്മശബ്ദം ഉപയോഗിക്കുന്നത്. നമ്മളിത് ഇങ്ങനെ ഉപനിഷത്തിലൂടെയൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ആത്മാവെന്ന് പറയുന്നത് നിത്യശുദ്ധ ബുദ്ധമുക്തമായ ഒന്നാണ്, അത് പരബ്രഹ്മമാണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. ആത്മശബ്ദത്തിനർത്ഥം ഞാനെന്നാണ്. വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ സ്വരൂപം തസ്യ ആത്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാസ്തവരൂപം. അഗ്നിയിലാത്മാ, അഗ്നിയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സ്വരൂപം എന്താണ്? അതിൻ്റെ ഉഷ്ണം, അതിൻ്റെ പ്രകാശം, അങ്ങനെയും പറയും. പക്ഷെ അത് ആധ്യാത്മികമായി വരുമ്പോൾ അതിൻ്റെ അർത്ഥം മാറും. വ്യവഹാര ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാർവാകന്മാരും ആത്മാവിനെ തന്നെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവർ പറയുന്നു അത് ഈ ശരീരം തന്നെയാണ്. ഈ ശരീരം ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ അതിലൊരു ചൈതന്യം വരുന്നു, അതാണ് ബോധം. അപ്പോൾ ശരീരത്തിൻ്റെ ഈ രൂപം നശിച്ചു പോകുമ്പോൾ ആ ബോധവും നശിക്കുന്നു, മറ്റൊന്നുമില്ല. അവർ ശരീരാതിരിക്തമായ ആത്മാവിനെ നിഷേധിക്കും. ഇവിടെ ഭാഷകാരൻ ബൗദ്ധന്മാരെയും കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നതെങ്കിലും ബൗദ്ധന്മാർ ചാർവാകന്മാരെ പോലെ അല്ല നിഷേധിക്കുന്നു. ബൗദ്ധന്മാർ ആത്മാവിനെ നിഷേധിക്കുന്നുണ്ട്, ഇവിടെ വൈദികർ പറയുന്ന ആത്മാവിനെ നിഷേധിക്കുന്നു. ബൗദ്ധന്മാരെന്ന് വെച്ചാൽ ബുദ്ധനല്ല, ബുദ്ധന്റെ അനുയായി. ബുദ്ധൻ പറഞ്ഞതായി കേട്ടിട്ടുള്ള ബുദ്ധൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്നാ. ബുദ്ധൻ ആത്മാവിനെ കുറിച്ചൊന്നും പറയാൻ പോകില്ല, കാരണം അത് പറയാത്ത കാരണം അതിന് കാരണമുണ്ട്. കാരണം വൈദിക ധർമ്മം പ്രചരിച്ചിരുന്ന കാലത്താണ് ബുദ്ധൻ വരുന്നത്. വൈദിക ധർമ്മം യാഗാദി രൂപത്തിൽ പ്രചരിച്ചിരുന്നതാണ്. അന്ന് ആത്മാവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിച്ചിരുന്നു വൈദികർ. എങ്ങനെ? ശരീരത്തിൽ നിന്നും ഭിന്നമായൊരു ആത്മാവുണ്ട്. ഈ ഒരു അറിവാണ് സർവ കർമ്മകാണ്ഡത്തിനും ആധാരമായിരുന്നു. അങ്ങനെ ഒരു അറിവുള്ളതുകൊണ്ടാണ് മരണശേഷം സ്വർഗം കിട്ടുമെന്ന് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. കാരണം ശരീരം ഭിന്നമായൊരു ആത്മാവുണ്ട്, ആ ആത്മാവ് മരണശേഷം വേറെ ശരീരത്തിൽ സ്വീകരിക്കും, പറയുന്നതല്ല സ്വർഗം കിട്ടും നരകം കിട്ടുമെന്നെല്ലാം വിശ്വസിച്ചു. അപ്പം അതിനുവേണ്ടി കർമ്മകാണ്ഡികൾ എന്ത് ചെയ്തു? യാഗത്തിന് പ്രേരിപ്പിച്ച ആൾക്കാർ യാഗം ചെയ്യണം. യാഗം ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം സ്വർഗം. ഈ ജന്മത്തിൽ പുത്രനില്ലെങ്കിൽ മരണശേഷം അടുത്ത ജന്മത്തിൽ പുത്രൻ കിട്ടും. ഈ ജന്മത്തിൽ പശുവില്ലെങ്കിൽ മരണശേഷം പശുവിനെ കിട്ടും. ഈ ജന്മത്തിൽ ഹിരണ്യം ഇല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഹിരണ്യം കിട്ടും. ഈ ജന്മത്തിൽ ചക്രവർത്തി പദം കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ദേവേന്ദ്ര പദം കിട്ടും. എല്ലാ ചക്രവർത്തി ഇങ്ങനെ ഈ ആത്മാവിൻ്റെ അസ്തിത്വത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കർമ്മകാണ്ഡികൾ ജനങ്ങളെ പ്രലോഭിപ്പിച്ച് അവരെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ചത്. അപ്പം അതിൻ്റെ തുടക്കം ഈ ആത്മാവിൻ്റെ അസ്തിത്വമാണ്. യാഗം വരുമ്പോൾ അതിനകത്ത് എല്ലാം വരും. യാഗത്തിൻ്റെ ഭാഗമാണ് യുദ്ധം, രാജസൂയം എല്ലാം ചെയ്യണമെങ്കിൽ അടുത്തുള്ള രാജാക്കന്മാരെയൊക്കെ ആക്രമിച്ച് അവരുടെ സമ്പത്തൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റും. യുദ്ധം അതിൻ്റെ ഭാഗമാണ്, യാഗത്തിൻ്റെ ഭാഗമാണ്. അതായത് പുരാണങ്ങൾ ഇതിഹാസപ്പെടുത്തു നോക്കുക, ധനഞ്ജയൻ പോയി ഒരുപാട് ഭാരതം മുഴുവൻ യുദ്ധം ചെയ്ത് എല്ലാവരും കീഴ്പ്പെടുത്തി. യുദ്ധം ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് പേരെ കൊല്ലുക. എന്തിനാ ഇത് യാഗം ചെയ്യാൻ വേണ്ടി? എന്തിനാ ഇത് ചെയ്യുന്ന? മരിച്ചതിന് ശേഷം ഇന്ദ്രപദവി കിട്ടും. 100 രാജസൂയം ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം അവിടെ കിട്ടും. അപ്പോൾ ഇവനെന്ത് ചെയ്യുന്നു? പരസ്പരം വെട്ടിയും കൊന്നും ആണ് ഇന്ദ്രപദവി നേടുന്നത്. അപ്പോൾ അതിന് കാരണം എന്തുകൊണ്ട്? ഈ ആത്മാ അസ്തിത്വവാദം.
അപ്പം അങ്ങനെ ജനങ്ങളെല്ലാം

0: രാജാക്കന്മാരെല്ലാം യുദ്ധം ചെയ്ത് സ്വർഗത്തിൽ പോകാൻ ധനം ഉണ്ടാക്കുക, കാരണം ഇതിന് വലിയ ധനവ്യയം ഉള്ളതാണ്. ദക്ഷിണ തന്നെ സ്വർണം തന്നെ കൊടുക്കണം, വേറൊന്നും കൊടുത്താൽ പോലും. അപ്പം അത് ഉള്ളിടത്തുനിന്ന് പിടിച്ചു കൊണ്ടുവന്നാൽ ഇത്. അങ്ങനെ രാജാക്കന്മാരെല്ലാം ക്ഷത്രിയന്മാരുടെ എല്ലാം പണി ഇതാണ്, യുദ്ധം ചെയ്യുക, ധനം ഉണ്ടാക്കുക, യാഗം ചെയ്യുക, മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോകാമെന്നുള്ള വിശ്വാസം. അത് വിശ്വാസത്തിന് കാരണം ആത്മാർത്ഥി. പിന്നെ അതിന് വരുന്ന ഏറ്റവും വലിയ തകരാറ് എന്താണ്? ഹിംസ, അശ്വത്തെയും ആടിനെയും എല്ലാം വെട്ടിക്കൊണ്ടത്, അത് ഈ യാഗത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പൊ ഹിംസയും ഈ ഹിംസ അത് കണ്ടിട്ട് മനം മടുത്തിട്ടാണ് ബുദ്ധൻ പറഞ്ഞത്. ഈ ബുദ്ധൻ ഇതിനെ കുറിച്ചൊന്നും പറയാം, എന്താണ് ശരീരാതിരിക്തമായ ഒരു ആത്മാവുണ്ടെന്ന് പറഞ്ഞില്ല. പറഞ്ഞാൽ വൈദികനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, ബാക്കിയെല്ലാം അംഗീകരിക്കേണ്ടി വരും. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ യാഗവും ഹിംസയും നടക്കും. പക്ഷേ ഇല്ല എന്ന് തീർത്ത് പറയാനും സമർത്ഥിക്കാനും ബുദ്ധൻ തയ്യാറായില്ല. കാരണം അതങ്ങനെ പറയാൻ കഴിയത്തില്ലല്ലോ. ബുദ്ധനും അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധൻ അദ്വൈതവാദി എന്ന് പേര് ചെയ്തു വന്നത്. വിജ്ഞാനത്തെയും മറ്റും പറയുന്നുണ്ട്. പക്ഷെ വൈദികന്മാരെ പിന്തുടർന്ന് ആത്മാസ്തിത്വത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ യാഗവും യുദ്ധവും വരും, ഹിംസ വരും. അപ്പൊ ഹിംസ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു ബുദ്ധൻ? വേദപ്രമാണത്തെ തന്നെ നിഷേധിച്ചു. വേദത്തെ അംഗീകരിച്ചാൽ ആത്മാവിനെ അംഗീകരിക്കണം, ആത്മാവിനെ അംഗീകരിച്ചാൽ യുദ്ധം. അതുകൊണ്ട് ഇതിനെ നിഷേധിച്ചു. അതിനെ കുറിച്ച് പ്രതീക്ഷിച്ചൊന്നും പറഞ്ഞില്ല. പറയാതിരിക്കുന്ന തെറ്റല്ല, കാരണം ദക്ഷിണാമൂർത്തിയും എന്താണ് മൗനിയായിരിക്കുന്നു, ആത്മാവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ബാക്കിനും മനസ്സിനും എത്താത്ത ഒന്നിനെ കുറിച്ച് എന്ത് പറയാനും, അനിർവചനീയമായ ഒന്നിനെ കുറിച്ച് പരമാർത്ഥത്തിൽ ഒന്നും പറയാനില്ല. മൗനൻ തന്നെ അവിടുത്തെ ഉപദേശം. അതുകൊണ്ട് ചില പറയുന്നുണ്ട് ബുദ്ധൻ തന്നെയാണ് ദക്ഷിണാമൂർത്തി എന്നും പറയുന്നു, ചില ഗവേഷകർ അങ്ങനെയും പറയുന്നു. എന്തായാലും ബുദ്ധൻ അങ്ങനെ ഒരു നിലപാടെടുത്തത് അഹിംസയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബുദ്ധധർമ്മത്തിലും പിൽക്കാലത്ത് അപജയം വന്നു. ബുദ്ധന്റെ സിദ്ധാന്തങ്ങളെ അനുയായികൾ പലതരത്തിലും വ്യാഖ്യാനിച്ചു. വൈദിക ധർമ്മത്തിനും അപജയം വന്നതുപോലെ തന്നെ ബുദ്ധധർമ്മത്തിനും വന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ വീണ്ടും വൈദിക ധർമ്മത്തെ പുനഃസ്ഥാപിക്കേണ്ടി വന്നു. അപ്പോൾ ആ വൈദിക ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വേദത്തിന്റെ പ്രാമാണ്യം അംഗീകരിക്കണം, ആത്മാസ്തിത്വത്തെ അംഗീകരിക്കണം. എന്നാൽ ബുദ്ധൻ പറഞ്ഞ ഹിംസയെ ഒഴിവാക്കിയും വേണം. അതിനുവേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ ബൗദ്ധന്മാരെ നിഷേധിക്കുന്നത്, ബുദ്ധ അനുയായികളെ നിഷേധിക്കുന്നത്. ബുദ്ധൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ അനുയായികൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ആത്മാസ്തിത്വത്തെക്കുറിച്ച് ചാർവാകന്റെ നിലപാടല്ല ബുദ്ധന് ഉണ്ടായിരുന്നത്, ബുദ്ധന്റെ അനുയായികൾക്കും ആ നിലപാടല്ല, രണ്ടും രണ്ടാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ബുദ്ധനെ വിമർശിക്കുന്നത് കേവലം ഈ പൗരോഹിത്യത്തെ പിന്താങ്ങുന്നതുകൊണ്ട് മാത്രമാണ്. എന്നുവെച്ചാൽ അഹിംസാത്മകമായ പൗരോഹിത്യം എന്ന് പ്രത്യേകം പറയും. പുരോഹിതന്മാർ തന്നെ ഹിംസ അംഗീകരിക്കാത്തവരും, വേദത്തിൽ യാഗമില്ല, ബലിയില്ല, ഹിംസയില്ല എന്ന് സമർത്ഥിക്കുന്ന പുരോഹിതന്മാരുണ്ട്. അതല്ല, അഹിംസാത്മകമായ പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടിരുന്നവരെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധൻ വേദത്തെയും ആത്മാസ്തിത്വത്തെയും വേദത്തെ നിഷേധിച്ചു. അസംബന്ധമാണെന്ന് പറയും, കാരണം അത് ശരിയാണെന്ന് പറഞ്ഞാൽ വീണ്ടും ഹിംസ വരും. ആ ഹിംസയും യുദ്ധവും കൊണ്ടാണ് ഭാരതം നശിച്ചത്. ശങ്കരാചാര്യർ വീണ്ടും വന്നപ്പോൾ ശങ്കരാചാര്യർക്കും ആ അതിനെ ഒഴിവാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വേദത്തെ അംഗീകരിക്കേണ്ടി വന്നു, കാരണം ആത്മാഅസ്തിത്വം പോലുള്ള കാര്യങ്ങൾ വേദത്തിലൂടെ സമർത്ഥിക്കാൻ കഴിയും. കുറച്ചുകൂടി ഒരു അതിനു മുമ്പുള്ള വൈദികന്മാരെക്കാളും കുറച്ചുകൂടി മാറിയൊരു നില സ്വീകരിച്ചു. മാറിലെ ഭട്ടന്റെയും മറ്റും നിലപാട് അല്ല ശങ്കരാചാര്യ സ്വീകരിച്ചു, തമ്മിൽ ഭേദം എന്നുള്ളതാണ്. പക്ഷെ അതിൽ വേദ പ്രാമാണ്യത്തെ സ്വീകരിക്കുന്നുകൊണ്ട് വരുന്ന ഒരു ഗുണം ആത്മാസ്തിത്വത്തെ, അവിടെ ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കും, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. മറ്റേ അങ്ങനെയല്ല, വൈദിക കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് അതിന് മുമ്പുള്ള വൈദികന്മാർ, ഇതാണ് രണ്ടും തമ്മിൽ വരുന്ന ഇതിന്റെ മധ്യത്തിൽ വരുന്ന ബുദ്ധൻ. അത് കേട്ടിട്ട് ഇന്നും ബുദ്ധനെ വിമർശിക്കുന്നവരുണ്ട്, കഥയറിയാതെ. ബുദ്ധൻ എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് മനസ്സിലാക്കാതെ ശങ്കരാചാര്യങ്ങളെ ബൗദ്ധ എന്ന് പറഞ്ഞ് ബുദ്ധ അനുയായികളെ നിഷേധിക്കുന്നതുകൊണ്ട് ബുദ്ധൻ കൊള്ളുടെ യഥാർത്ഥവനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അറിഞ്ഞും അറിയാതെ അറിയാതെ വിവരമില്ലാതെ സംസാരിക്കുന്നവരാണ് കൂടുതൽ പേര്. വിവരമുള്ളവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഹിംസാത്മകമായ പൗരോഹിത്യത്തെ സമർത്ഥിക്കുന്നവരാണ് പറയുന്നത്. അല്ലെങ്കിൽ ബൗദ്ധനെ വിമർശിക്കാൻ വരെ ബുദ്ധനെ വിമർശിക്കാൻ വരെ വഴിയുന്നു. കാരണം ബുദ്ധൻ നിലകൊണ്ടത് അഹിംസയ്ക്ക് വേണ്ടിയിട്ടാണ്. അഹിംസ ത്യാഗം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഈ പൗരോഹിത്യ ചൂഷണം അതിനെതിരായിട്ടാണ് ബുദ്ധൻ നിലകൊണ്ടത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വന്നപ്പോൾ ഇവിടെ ബുദ്ധനെ അവതാരമായിട്ട് സ്വീകരിച്ചത്. ഇവിടെ പറയുന്നത് ബുദ്ധനെ കുറിച്ചല്ല, ബൗദ്ധന്മാർക്ക് അതല്ല അധപ്പതനമുണ്ടായി ഒരുപാട്. വാമാചാരത്തിലേക്കൊക്കെ പോയി താന്ത്രികം മാന്ത്രികം എല്ലാം കടന്നു വരികയും അവിടെ അബദ്ധസഞ്ചാരം. പക്ഷെ അങ്ങനെ അബദ്ധസഞ്ചാരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബുദ്ധ ബൗദ്ധ സമ്പ്രദായത്തെക്കാൾ കൂടുതൽ അധപ്പതിച്ചത് വൈദിക സമ്പ്രദായം. കാരണം അത് ശങ്കരാചാര്യ പറയുന്നുണ്ട്, എന്താണ് ഗീതാഭാഷ്യത്തിൽ അനുഷ്ഠാതൃണാം കാമോദ്ഭവ, ഈ വൈദിക ധർമ്മം അനുഷ്ഠിച്ചു വന്നിരുന്നവരിൽ കാമം ഉണ്ടായി, അതുകൊണ്ടാണ് അവർ മറ്റുള്ള രാജാക്കന്മാരെ പ്രേരിപ്പിച്ച് യുദ്ധം ചെയ്യിപ്പിച്ച് സമ്പത്ത് സ്വരൂപിച്ചത്, അതുകൊണ്ട് ഈ ധർമ്മം നശിച്ചു. ശങ്കരാചാര്യന് സ്വയം പറയുന്നു. അതുകൊണ്ട് ബുദ്ധ ബൗദ്ധധർമ്മം എത്ര നശിച്ചു അതേ കൂടുതൽ നശിച്ചു വൈദിക ധർമ്മം. അപ്പോൾ വേദത്തിൽ പറയുന്ന ആത്മവിജ്ഞാനം അതിനു വേണ്ടിയിട്ട് വേദപ്രാമാണ്യത്തെ അംഗീകരിക്കേണ്ടി വരും. അവിടെയാണ് ശങ്കരാചാര്യന്റെ സ്ഥാനം. അതുകൊണ്ട് രണ്ടു കൂട്ടരുടെയും ചാർവാകന്റെയും ബൗദ്ധന്റെയും ആ നിലപാട് രണ്ടും രണ്ടാണ്. നഹി ഘടാതു പ്രത്യക്ഷ വിഷയ പ്രതിബദ്ധത നസ്തി ഘടകി. ആത്മാവിന്റെ അസ്തിത്വം പ്രത്യക്ഷമാണെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം വരത്തില്ല. കാരണം ഇത് ഈ ശരീരം, ഇത് ശരീരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ചാർവാകനായാലും ബൗദ്ധനായാലും അദ്വൈതിയായാലും ആരായാലും ശരി, കാണുന്നില്ല ഇത് ശരീരമാണ്. എന്തുകൊണ്ട്? ഇത് പ്രത്യക്ഷ സിദ്ധമാണ്. അതിനൊരു ഉദാഹരണം പറയുന്നു, ഘടാതു പ്രത്യക്ഷ വിഷയ പാത്രം പോലെയുള്ള പ്രത്യക്ഷമായ കാര്യങ്ങളിൽ ശരീരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആർക്കും വിരുദ്ധ അഭിപ്രായമില്ല. നാസ്തികട ഇത് ശരീരമല്ല, ശരീരമില്ല, അങ്ങനെ ആരും പറയുന്നില്ല. പക്ഷെ ആത്മാവിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് ബാഹ്യവസ്തുക്കളെ പോലെ പ്രത്യക്ഷ വിഷയമല്ല. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നതിന് ശ്രുതിയെ ആശ്രയിക്കേണ്ടി വരും.
1: ഓം നമ ശിവായ. You are listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.

0: ഭാഗ്യം. എന്നാലേ ജാഗ്രതത്തിൽ ഈ സ്ഥൂല പ്രപഞ്ചം ഇല്ലാത്തതായി തീരുന്നു. അങ്ങനെ ഉണ്ടാവുന്നില്ല സാധാരണ ആളുകൾക്ക് എന്നുള്ളതുകൊണ്ട് ഈ സ്ഥൂല പ്രപഞ്ചം ഉള്ളതായി തന്നെ വിശ്വസിക്കുന്നു അധികം ആളുകളും അത്രയുള്ളൂ. എന്നൊരു ജ്ഞാനി അത് വിശ്വസിക്കുന്നില്ല. ജ്ഞാനിക്ക് ഈ പിന്നെ വസ്തുസ്വരൂപേണ ഇതിനെയൊക്കെ കാണുമ്പോഴും അത് ബ്രഹ്മാകാരമായിട്ടേ കാണുന്നു, ബ്രഹ്മചൈതന്യം തന്നെയാണ്. അപ്പോ വികാര സ്വരൂപമായിട്ട് ബോധിക്കുന്നു. ഇപ്പോ ഘടത്തെ കാണുമ്പോഴും ചട്ടിയെ കാണുമ്പോഴും പിന്നെ കലത്തെ കാണുമ്പോഴും ചിരാടിനെ കാണുമ്പോഴും ഒക്കെ ഒരേ മണ്ണ് തന്നെയാണ്. എങ്ങനെയാണോ മണ്ണിനെ അറിഞ്ഞാൽ ബോധിക്കുന്നത്, അതുപോലെ വള സഭാ കടകം കുണ്ടലം തുടങ്ങിയുള്ള ആഭരണങ്ങളെ കാണുമ്പോഴും ഇതൊക്കെ സ്വർണമാണ് എന്ന് ബോധിക്കുന്നത് പ്രകാരമാണ്. ഇതുപോലെ ഈ പലതരത്തിലുള്ള മനുഷ്യൻ മൃഗം ഈ പക്ഷി അതുപോലെ കൃമി കീടം ദേവൻ അസുരൻ സ്ത്രീ പുരുഷൻ ഇങ്ങനെ ഭേദപ്പെട്ടതായ വസ്തുക്കളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ആയപ്പ സ്വരൂപമാണ്, ബ്രഹ്മചൈതന്യമാണ്, വേറൊന്നുമല്ല, ശരീരാധികാരം അറിയപ്പെട്ടിരിക്കുകയാണ് ചൈതന്യം എന്ന് ബോധിക്കുന്നു ഒരു ജ്ഞാനി. അതുകൊണ്ട് ജ്ഞാനിക്ക് എപ്പോഴും ഏതിലും ഭാവ വ്യത്യാസമില്ല, ഒരേ ഭാവം ഉണ്ടാവുന്നു. ഇതിന് സമ്യക് ദൃഷ്ടി എന്ന് പറയും. ഒരേ ഭാവത്തിന് എന്നർത്ഥം എന്തിനെ കാണുമ്പോഴും ഒരേ ഭാവം അല്ലെങ്കിൽ ഒരേ ബോധം ഉണ്ടാവുന്നു എന്നുള്ളത് എന്തോ ഈ അതാണ് സമ്യക് ദൃഷ്ടി. സമ്യക് ദൃഷ്ടിയാണ് പിന്നെ ഒരു ജ്ഞാനിയുടെ നിഷ്ഠ. എപ്പോഴും സമ്യക് ദൃഷ്ടിയിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. സമയം ദൃഷ്ടിച്ചാൽ ഏതിനെയും ബ്രഹ്മമായിട്ട് കാണുന്നു, വേറൊരു വിശേഷമൊന്നുമില്ല. ഒന്നിലെ രാഗം, ഒന്നിലെ ദ്വേഷം, ഒന്നിലെ പിന്നെ വിദ്വേഷം, പിന്നെ ഒരാളോട് മമത, സ്നേഹം, ആദരവ്, ബഹുമാനം, അതുപോലെ തന്നെ വിദ്വേഷം, ദ്രോഹം, ദ്രോഹബുദ്ധി, ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൽ വസ്തുപ്രതീതി ഇല്ല. ഇതാണ് എനിക്ക് വസ്തുപ്രതീതി ഉണ്ടെങ്കിൽ ഈ ഒരു ഉണ്ടെങ്കിലൊക്കെ ഉണ്ടാവും. അങ്ങനെ വസ്തുപ്രതീതി ഒന്നിനും ഉണ്ടാകുന്നില്ല. ബ്രഹ്മപ്രതീതി മാത്രമാണ് എല്ലാത്തിനും ഉണ്ടാവുന്നത്, ആത്മപ്രതീതി മാത്രമാണ് ഉണ്ടാവുന്നത് എന്നുള്ളതുകൊണ്ട് ഭേദഭാവം ഉണ്ടാകുന്നില്ല ജ്ഞാനിക്ക് എന്നർത്ഥം. ആ ഭേദഭാവം ഉണ്ടാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അയാളുടെ ദൃഷ്ടി, അതായത് കാഴ്ച അല്ലെങ്കിൽ അറിവ് ശരിയായി എന്നുള്ള അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് സമ്യക് ദൃഷ്ടി എന്നുള്ളത്. ഈ സമ്യക് ദൃഷ്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അഭ്യാസം അവസാനിച്ചു, ഇനിയൊന്നും ചെയ്യാനില്ല. സമയം ദൃഷ്ടി കൊണ്ട് അദ്ദേഹം ആത്മസ്വരൂപനായി ജീവൻ മുക്തനായി സമയം ദൃഷ്ടി വരണം, എപ്പോഴും ഇതുപോലെ വരണം എന്നർത്ഥം. അങ്ങനെ സമയം ദൃഷ്ടി വന്നിട്ടുള്ള ഒരാളെ നിങ്ങൾ എങ്ങനെ അറിയാൻ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. സമയം ദൃഷ്ടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഭവമാണ് അത് എന്നർത്ഥം. അത് മറ്റൊരാളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കില്ല സമയം ദൃഷ്ടി ഉണ്ടെങ്കിൽ എന്നർത്ഥം. അതിനുപറ്റി ചോദിക്കുക പറയേ, അല്ലെങ്കിൽ ഇന്ന പ്രകാരത്തിലാണ് ബോധിപ്പിക്കും സമയം ദൃഷ്ടിയെ വിവരിച്ചു ചെയ്യുന്നില്ല എന്നർത്ഥം. പക്ഷേ അവർക്ക് എല്ലാ സമയത്തും ഒരുപോലെ തദ്രൂപമായിരിക്കുന്ന അനുഭൂതി ഉണ്ടായിത്തീരുന്നതാണ് സ്വഭാവം. ഈ സ്വഭാവം ജ്ഞാനം കൊണ്ടുണ്ടാവുന്നു. അപ്പോ സ്വഭാവേനെ ഉള്ളതാണത്, അത് മറഞ്ഞതുകൊണ്ടാണ് വിപരീത ഭാവം ഉള്ളത്. അപ്പൊ ആ മറന്ന് നീങ്ങ മാത്രമേ വേണ്ടൂ എന്നർത്ഥം. കയറിനെ പാമ്പായിട്ട് കാണുന്ന ഒരാൾക്ക് ആ കയറിന്റെ ബോധം മാത്രമേ വേണ്ടൂ പാമ്പില്ലാണ്ടേവാ. ഇതുപോലെ കുറ്റിയെ ഭൂതമായി കണ്ട ഒരാൾക്ക് അത് കുറ്റിയാണെന്നുള്ള ബോധം മാത്രമേ വേണ്ടൂ ഭൂതമില്ലാണ്ടേവാ. ഇതുപോലെ ആ ബ്രഹ്മബോധം മാത്രമേ വേണ്ടൂ ഈ പ്രപഞ്ചം ഇല്ലാത്തതായിട്ട് അനുഭവപ്പെടാൻ വേറൊന്നും ആവശ്യമില്ല എന്നർത്ഥം. ആത്മബോധം കൊണ്ട് തന്നെ ശരീരത്തിന്റെ ഇല്ലായ്മ ഒരാൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആത്മബോധം മാത്രമായി തീരുമ്പോൾ മറ്റുള്ള ബോധം ഇല്ലാലോ, അപ്പൊ ജാഗ്രതാദി അവസ്ഥകൾ ഉണ്ടാവില്ല. അതിന് തന്നെയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോ ശരിയായില്ല അല്ലെങ്കിൽ സമാധി അവസ്ഥയിൽ ആത്മാനുഭവം മാത്രമായി തീരുന്നു ആൾക്ക് എന്നർത്ഥം. അപ്പൊ ശരീരാളികൾ ഇല്ലാത്തതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കും. പിന്നെയും ശരീരാളികളിലേക്ക് അദ്ദേഹത്തിന് ഉണർവ് ഉണ്ടാവുന്നു എന്നുള്ളത് പ്രാരംഭവിശേഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലത്ത് ഉള്ളിടത്തോളം കാലങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കും. ഈ മൂന്ന് ശരീരങ്ങളാണ് ജീവന്റെ ഉപാധികളെ, ജീവന്റെ ഉപാധികളാണ് ആത്മാവിന്റെ അല്ല. പക്ഷെ ആത്മസ്വരൂപം തന്നെയാണ് ജീവനായി കാണപ്പെടുന്നത്, തോന്നപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറയാറുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഇതിൽ സ്ഥൂല ശരീരത്തിന്റെ ഹേതു പ്രാരബ്ധമാണ്, സൂക്ഷ്മ ശരീരത്തിന്റെ ഹേതു ഉപാസനകളാണ്, കാരണ ശരീരത്തിന്റെ ഹേതു അജ്ഞാനം. അപ്പൊ അജ്ഞാനം നീങ്ങിയാൽ കാരണ ശരീരം വികാരങ്ങളായിരിക്കും. സുസ്വപ്നയിൽ കാരണ ശരീരത്തിലാണ് ജീവൻ ലയിക്കുന്നത് എന്നർത്ഥം. സ്വപ്നത്തിൽ സൂക്ഷ്മ ശരീരത്തെയാണ് അഭിമാനിക്കുന്നത്. ജാഗ്രതത്തിൽ ഈ സ്ഥൂല ശരീരത്തെയാണ് ഞാൻ എന്നും എന്റേതെന്നും അഭിമാനിക്കുന്നത്. ആരംഭാവസാനത്തിൽ സ്ഥൂല ശരീരം ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ വാസനയുടെ അവസാനത്തിൽ സൂക്ഷ്മ ശരീരം ഇല്ലാതെയുണ്ടാവും. അജ്ഞാനം നശിച്ച് ജ്ഞാനസമ്പന്നനാവുമ്പോൾ ഈ സ്ഥൂല ശരീരം കാരണ ശരീരം ഇല്ലാണ്ടും. കാരണ ശരീരം ഒന്നാണ് എല്ലാവർക്കും ഉദ്ദേശിച്ച കാരണ ശരീരം ഒരു കാരണ ശരീരം, ഒരേ കാരണ ശരീരത്തിലാണ് എല്ലാ ജീവന്മാരും. കാരണശരീരത്തിൽ എത്തുമ്പോൾ എല്ലാവരും ഒന്നാവും. കാരണശരീരത്തിൽ എത്തുന്നപ്പോഴാണ് സുഷുപ്തി. സുഷുപ്തിയിൽ എത്തുമ്പോൾ എല്ലാവരുടെയും അനുഭവം ഒന്നാണല്ലോ. അനുഭവത്തിന്റെ ഭേദമില്ലാതെ കണ്ടായാലോ എല്ലാവരും ഞാൻ ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് തുടങ്ങി എന്നുള്ള നിലയിലല്ലേ ഇരിക്കുന്നത്. അങ്ങനെ എന്നത് അത് ഒന്നാണ്. സൂക്ഷ്മ ശരീരം എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകമാണ്. അവരവരുടെ വാസനകളെ കൊണ്ട് രൂപപ്പെട്ടതാണ് എന്നുള്ളത്, അവരവരുടെ പ്രാരബ്ധം കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ സ്ഥൂല ശരീരം. അതുകൊണ്ട് സ്ഥൂല ശരീരം ഓരോരുത്തരും ഓരോരുത്തർക്കും വേറെ വേറെയാണ്, സൂക്ഷ്മ ശരീരവും ഓരോരുത്തർക്കും വേറെ വേറെയാണ്. കാരണ ശരീരം എല്ലാവർക്കും ഒന്നാണ്. ഈ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തിലാണ് ലയിക്കുന്നത്. ഈ സ്ഥൂല സൂക്ഷ്മമുണ്ടാകുന്ന രണ്ട് ശരീരങ്ങളും കാരണ ശരീരത്തിലാണ് ലയിക്കുന്നത്. കാരണ ശരീരത്തിൽ നിന്നാണ് സൂക്ഷ്മ ശരീരം ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് സ്ഥൂല ശരീരം ഉണ്ടാകുന്നത്. സുസ്വപ്നയിൽ നിന്ന് സ്വപ്നം, സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത, ഇങ്ങനെ വലിക്കു വലിയായിട്ടാണ് അവസ്ഥകൾ ഉണ്ടാകുന്നത്. ജാഗ്രത അവസ്ഥ സ്വപ്നത്തിൽ ലയിക്കുന്നു, ജാഗ്രത സ്വപ്നങ്ങൾ രണ്ടും സുസ്വപ്തിയിൽ ലയിക്കുന്നു എന്നുള്ളതാണ്. വിശ്വം തൈജസം പ്രാജ്ഞ ഇങ്ങനെയാണ് ജീവനെ മൂന്ന് പേര് പറയും. വിശ്വനാണ് ഈ ജാഗ്രത അവസ്ഥയിൽ, ജാഗ്രത അവസ്ഥയിലെ ജീവഭാവത്തെ വിശ്വൻ എന്ന് പറയും. സ്വപ്നാവസ്ഥയിലെ അതേ ജീവഭാവത്തെ തന്നെ തൈജസ് എന്ന് പറയും, അതേ ജീവഭാവത്തെ തന്നെ പ്രാജ്ഞ എന്ന് പറയും. സുശക്തി എന്നർത്ഥം എന്താ വ്യത്യാസം വെച്ചിരുന്നാൽ ജാഗ്രത ശരീരത്തിൽ അടുക്കുന്നത്, ശരീരത്തെ അഭിമാനിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വം ഈ ലോകവ്യവഹാരമാണ് അയാൾക്കുള്ളത് എന്നർത്ഥം. ഈ ലോകത്തിൽ അതെന്താ, ഇതെന്താ, മറ്റെന്താ, അതെങ്ങനെയാ, ഇതെങ്ങനെയാ, അന്വേഷിക്കലും അതിനെ അറിയലും അതിനെ പ്രവർത്തിക്കലും അനുഭവിക്കലും ഇതാണ് ഈ ജാഗ്രത അവസ്ഥയിലുള്ള മുഴുവൻ പ്രവൃത്തി എന്നർത്ഥം. അത് കഴിഞ്ഞ് സ്വപ്നാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് മുഴുവൻ അറിയും. പിന്നെ തന്നിലുള്ള വാസനകളെ ദൃശ്യാകാരേണ അനുഭവിക്കലാണ് ജാഗ്രത. സുസുപ്തിയിലെത്തുമ്പോൾ ഈ രണ്ട് ശരീരങ്ങളാണ് അറിയും. അതായത് തൈജസനായിത്തീർന്നു സ്വപ്നത്തിലെ തന്റെ പ്രകാശം കൊണ്ട് തന്നെ വാസനകളെ ദൃശ്യാകാരങ്ങളാക്കി അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് തൈജസ്സിന്റെ പേരുണ്ടായത്. പ്രാജ്ഞ ബുദ്ധി സ്തംഭിച്ചിട്ട് അതായത് സ്തബ്ധമായിത്തീരുന്നു, ഒന്നിനെ അറിയാൻ കഴിയാത്തതായിത്തീരുന്നു. ഇതാണ് ജ്ഞാനം സ്തബ്ധമായിത്തീരുന്നു സുഷുപ്തിയിലെത്തും. ഇപ്പോ ആ ജ്ഞാനത്തിൽ പരിപൂർണമാകുമെന്ന് ജയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രാജ്ഞ എന്ന് പറയുന്നത് എന്നർത്ഥം. ഇനി ഈ മൂന്ന് ഭാവം വ്യത്യസ്തമായിട്ട് ജീവന ഉണ്ടാവാൻ കാരണം ഈ മൂന്ന് ഉപാധികളാണ്. അപ്പോൾ സൂക്ഷ്മ ശരീരം മൂന്ന് കോശങ്ങളോടുകൂടിയതാണ്. പ്രാണമയ കോശം, അനുമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശത്തെ മാത്രമാണ് ഇവർക്ക് മറ്റതൊക്കെ അതിലൊന്നും സമയത്ത് നടത്താം. കാരണം ശരിയെന്ന് പറയുന്നത് ആനന്ദമയ കോശത്തെ മാത്രമാണ്, അന്യമയ കോശത്തെ മാത്രമാണ് സൂര്യശരീരം. അപ്പൊ സൂര്യശരീരം പ്രാരംഭം കൊണ്ടുണ്ടായി, സൂക്ഷ്മ ശരീരം വാസനകളെ കൊണ്ടുണ്ടായി, അജ്ഞാനം കൊണ്ടുണ്ടായി ഈ കാരണ ശരീരം. അജ്ഞാനം നീ കഴിഞ്ഞ് ധ്യാനസമ്പന്നനാവുമ്പോ കാരണ ശരീരമില്ല, അദ്ദേഹത്തിന് സുശക്തി ഇല്ലാതെ ഉണ്ടായി. അതുപോലെ വാസനകളൊക്കെ ഇല്ലാതെ ഉണ്ടാവുമ്പോൾ സൂക്ഷ്മ ശരീരം ഉണ്ടാകുന്നുണ്ടാവും. ഇങ്ങനെ സൂക്ഷ്മ കാരണങ്ങളാകുന്ന രണ്ട് ശരീരങ്ങളും ഇല്ലാതെ ഉണ്ടാകുമ്പോൾ പിന്നെ ഈ പ്രാരബ്ധാവസാനം, ഈ പ്രാരബ്ധം ഇനിയും ബാക്കി ഉണ്ടിച്ചുള്ളൂ, അത് അനുഭവം കൊണ്ട് എത്തിയാണ്ടേക്കുന്നു. അപ്പൊ അതുകൊണ്ട് പ്രാരബ്ധാനുഭവം കഴിയുന്നത് വരെ ഈ രണ്ടും ഇല്ലാതെ ഉണ്ടായിച്ചുള്ളൂ. പ്രാരബ്ധ അവസാനത്തിനോടുകൂടി അദ്ദേഹം കേവലം മുക്തനായി, വിദേഹം മുക്തനായിട്ട് കൈവിദ്യത്തെ പ്രാപിക്കാനിടയായിരുന്നു. അജ്ഞാനം കൊണ്ട് കാരണശരീരം, അതായത് അജ്ഞാനം ഇല്ലാതെ കാരണശരീരം ഇല്ലാതെ, ആ യോഗം കൊണ്ട് ഭക്തി കൊണ്ട് സൂക്ഷ്മ ശരീരം, വാസനകൾ നശിച്ച് സൂക്ഷ്മ ശരീരം ഇല്ലാതെ, അനുഭവം കൊണ്ട് ഈ സ്ഥൂല ശരീരം ഇല്ലാതെ ഉണ്ടാവും. അപ്പൊ കൈവല്യ പ്രാപ്തനായി തീരുന്നു ജീവൻ. അതായത് കേവലത്വത്തിൽ തന്റെ സുസ്വരൂപാനുഭവം എന്താണ് അതിനെ പ്രാപിക്കാനുള്ളതായ അവസ്ഥയാണ്. ഇത്രയും കാര്യങ്ങൾ, ഇതാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം. ആത്മവിചാരം കൊണ്ട് ഒരാൾക്ക് സാധിക്കും. ആ ആത്മവിചാരം ശരിയാവണ്ണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചു തുടർച്ചയായിട്ടുള്ള സത്സംഗം കൊണ്ടുണ്ടായിത്തീരും. സത്സംഗവും ആത്മവിചാരവുമാണ് ഒരാളെ ജ്ഞാനിയാക്കിയത്. ഈ ശാസ്ത്രബോധം ഉണ്ടായാൽ ഈ ആത്മവിചാരത്തിന്റെ എളുപ്പം, ഇല്ലെങ്കിലും ആത്മവിചാരം ചെയ്യാം. അതിന്റെ ആ ജന്മാന്തരവാസനയോ അല്ലെങ്കിൽ ശരിയായുള്ള സത്സംഗമോ ഉണ്ടായാൽ മതി ആത്മവിചാരാനുഭവം ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് സൂചിപ്പിച്ചത്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം ഞാൻ സാക്ഷാത് കുരുവേ പ്രബോധ സമയം സ്വാത്മാനമേവാത്രയം. തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ്മുടെ ശ്രീദക്ഷിണാമൂർത്തയെ. ഇത് സാക്ഷാത്കാരാനുഭവത്തിൽ താനാകുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബോധ്യമാകും. അപ്പോഴേ ബോധ്യത്തുള്ളൂ. ആ ആത്മസാക്ഷാത്കാരം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാകാത്തത്. പ്രബോധ സമയേ സ്വാത്മാനമേ വാസ്തവം. ഈ ബോധിക്കുന്നതായ സമയത്ത് പ്രബോധം ഉണർവുണ്ടാകുമ്പോൾ ആത്മാവിനെ മാത്രമേ നിങ്ങൾ കാണുന്നു. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല, ഉണ്ടായിട്ടില്ല എന്നുള്ള അനുഭവം അപ്പൊ നിങ്ങൾക്ക് ബോധ്യമാകും. ഇത് ആരും കൂടെ ഉണ്ടാവുന്നു. ആ പരമാചാര്യനായിരിക്കുന്ന ശ്രീ ദക്ഷിണാമൂർത്തിയാകുന്ന പരമാചാര്യനായിരുന്നു നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒന്നാമത്തെ ശ്ലോകം സംസാരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് ശരിക്കും വിചാരം ചെയ്ത് ഈ മനനം കൊണ്ട് ഇനി ബോധിക്കാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇത് തന്നെ ആത്മസാക്ഷാത്കാരാനുഭൂതിക്ക് ഈ ഉപയോഗമായി വന്നിരിക്കും. അടുത്ത ശ്ലോകം നാളെ ഇതേ സമയത്താവാണ്. ഇനി 10 മണിക്ക് വന്നാല് കുറച്ച് സംസ്കൃത ഭാഷയുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. അയ്യോ ബീജസ്യന്തരിവങ്കുരോ ജഗതിരം ബ്രാഹ്മ്യം വികല്പം പുനർമായാകല്പിത ദുഷ്ടമായിരിക്കുന്ന ഈ രോഗം തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. തന്നിൽ നിന്ന് അന്യമല്ല, വിവർത്ത സ്വരൂപേണയാണ് തന്നിൽ ഇരിക്കുന്നത്. സത്തയില്ല ഈ വസ്തുവിന്. സത്തയില്ലെങ്കിലും വസ്തു സത്യ വിദേശ രൂപേണ കാണപ്പെടുന്നത്. ആ സമ്പ്രദായത്തിനാണ് വിവർത്ത എന്ന് പറയുന്നത്. പിന്നെ വിവർത്തം, പരിണാമം, വികാരം, ഈ മൂന്ന് രൂപത്തിലുള്ള മാറ്റമുള്ള പദാർത്ഥങ്ങൾ കണ്ടു. മണ്ണ് കരശലാവാദികളായിത്തീരുന്നുള്ള ഒരു വികാരമാണ്, മണ്ണിന്റെ വികാരമാണ്. സ്വർണ്ണം കരകുമുണ്ടലാതി ആഭരണങ്ങളായിത്തീരുന്നു എന്നുള്ള സ്വർണത്തിന്റെ വികാരമാണ്. ഇതുപോലെ ബ്രഹ്മവികാരമല്ല ചിന്തം. ഇനി പരിണാമം എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നായി തീരുക എന്നുള്ളതാണ്. അത് പിന്നെ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കില്ല. പാല് തൈരായി തീരുന്നു, പിന്നെ ഒരിക്കലും ആ തൈര് പാലാവില്ല. ഈ ബാലൻ യുവാവുന്നു, ആ യുവാവ് പിന്നെ ഒരിക്കലും ബാലനാവില്ല. ഈ സമ്പ്രദായത്തിലുള്ളതിനാണ് പരിണാമം എന്ന് പറയുന്നത്. ഇത് രണ്ടും അല്ലാതെ കണ്ട വസ്തുസത്ത ഇല്ലാതെ കണ്ട പദാർത്ഥത്തിന്റെ പദയിലുണ്ടാകാം. ഇതാണ് വിവർത്തം എന്ന് പറഞ്ഞ പരമർത്ഥം. തന്നെ തന്നെ ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഭൂതം നിൽക്കുന്നതായിട്ടാണ് എന്ന് വെച്ചിരുന്നാൽ അങ്ങനെ ആ ഭൂതത്തിന്റെ സത്യമൊന്നുമില്ല. ഒരു പദാർത്ഥവും ഇല്ല. ശരിക്കും ഭൂതത്തെ കാണുന്നു. കയറിനെ കാണുമ്പോൾ പിന്നെ പാമ്പായിട്ട് തോന്നുകയാണ്. ആ കയറവിടെ അറിഞ്ഞു കിടക്കൊണ്ടാണ് ആ തോന്നൽ ഉണ്ടാവാനിട വന്നത് എന്ന് പറയുന്ന അർത്ഥം. ആ കയറും ഇതുപോലെ മറ്റൊന്നും നിൽക്കുകയാണ്. വാസ്തവത്തിൽ കയറും ഇല്ലാത്തതാണ്. കയറ ഈ ചകിരിനാരികളുടെ സംഘാതത്തെയാണ് കയറെന്ന് പറയുന്നത്. ചകിരിയൊക്കെ ഈ എന്താണ് തേങ്ങയിലുള്ള അഭിജാരൂപമാണ്. തേങ്ങ പിന്നെ തെങ്ങിലുള്ള അധ്യാരൂപമാണ്. തെങ്ങ് ഭൂമിയിലുള്ളത്, ഭൂമി ജലത്തിൽ, ജലം അഗ്നി, അഗ്നി വായു, വായു ആകാശത്തിൽ, ആകാശം അഹങ്കാരത്തിൽ, അത് മഹത്തത്വത്തിൽ, അത് മായയിൽ, അത് ഇങ്ങനെ പോകുന്ന. അപ്പോ എന്താണ് ഈ വിവർത്ത സ്വരൂപമായിട്ടുള്ള വസ്തുക്കൾക്ക് ഈ വസ്തുസത്തയില്ല. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ വിവർത്ത സ്വരൂപമാണ്. ഇത് തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. വേറെ ആരുമല്ല. കയറിൽ തോന്നപ്പെട്ടതായ പാമ്പ് തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ പാമ്പിന്റെ വാസന തന്നെയുണ്ട്. ആ വാസനയാണ് പാമ്പിന്റെ അഗ്നിയെ കാണപ്പെടുന്നത്. ഇതുപോലെയാണ് വിശ്വം തന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. താൻ സത്യത്തെ അറിയുമ്പോൾ, എപ്രകാരം കയറിനെ അറിയുമ്പോൾ പാമ്പിൽ ചെയ്യേണ്ടേയുള്ളൂ, ഇതുപോലെ ബ്രഹ്മത്തെ അഥവാ ആത്മാവിനെ അറിയുമ്പോൾ ഈ ശരീരാദികളും അതുപോലെ തന്നെ പുറമെയുള്ളതാണ് തോന്നപ്പെടുന്ന ഈ പ്രപഞ്ചവും ഇല്ലാത്തതാണ് എന്ന് അനുഭവപ്പെടുന്നത്. ഇതാണ് ഇന്നലെ സമർത്ഥിച്ചത് പ്രബോധ സമയേയ പ്രത്യവിജ്ഞായത. പ്രബോധ സമയത്ത് ഉണരുന്നതായ സമയത്ത് എങ്ങനെയാണോ സ്വപ്ന ദൃശ്യങ്ങൾ ഇല്ലാത്തതാണ് ബോധിക്കുന്നത്, ഇതിലിതേമാതിരി മായാ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതായ സമയത്ത് ഈ ജഗത്പ്രതീതികൾ മിഥ്യയാണ് തോന്നാനിടയായിരിക്കും. ആ മിഥ്യയായിട്ടുള്ള പ്രതീതി എങ്ങനെയാണ് ഉണ്ടാവുന്നത് പിന്നെ സമർത്ഥിക്കുകയാണ് ഈ രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ചെയ്യുന്നത്. വാസന കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറയും. ബീജസ്യന്തരി വാങ്ങുരോ ജഗതിരം പ്രാണനിർവികൽപ്പം ഇതം ജഗത്ത്. ഈ ജഗത്ത് ബീജസ്യ അന്ത അങ്കുര ഇവ, ബീജത്തിന്റെ ഉള്ളിൽ അങ്കുരം എന്ന പോലെ സൂക്ഷ്മമായിരിക്കുന്ന വിത്തിന്റെ ഉള്ളിൽ സ്ഥൂലമായിരിക്കുന്ന വൃക്ഷം ഇരിക്കുന്നത് പോലെ വലിയൊരു ആൽവൃക്ഷമാണെന്ന് വിചാരിച്ചോളൂ. അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ബീജത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എത്രയോ ചെറുതാണ് ആ അതിന്റെ വിത്ത്. ആ വിത്ത് കൊച്ചു മുളച്ച് ആദ്യം അങ്കുരം ഉണ്ടായി, പിന്നെ ഒരു ചെടിയെ, പിന്നെ വലുതായി വലുതായി വലുതായി വന്ന് വളരെ വലിയ വൃക്ഷമായി തന്നു. വലിയ തടിമല കൊമ്പുകള്, ചില്ലകള്, വേടുകള്, ഇലകള് ഇനി തുടങ്ങിയിട്ട് എല്ലാം ഉണ്ടാവാനിടയായിട്ടുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ മുമ്പേ എവിടെയായിരുന്നു, എവിടുന്നാ ഇപ്പോൾ ഇതൊക്കെ വന്നത് ചോദിച്ചാൽ ആ ബീജത്തിൽ നിന്നാണ് വന്നത്. ബീജത്തിൽ നിന്നാണ് വന്നതെന്നുള്ള തെളിവ് ബീജം ഇല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല, അതിന്റെ തെളിവ് എന്നൊക്കെ. അപ്പോ ബീജത്തിന്റെ ഉള്ളിൽ ഇല്ലായിരുന്നു എന്ന് വന്നാൽ പിന്നെ വരുമോ? അല്ലാതെ നോക്കില്ല. അപ്പൊ അതിസൂക്ഷ്മമായിരിക്കുന്ന ബീജത്തിൽ എങ്ങനെയാണോ അതിമഹത്തായിരിക്കുന്ന വൃക്ഷം ഇരിക്കുന്നത്, ഇതുപോലെ അതിസൂക്ഷ്മമായിരിക്കുന്ന വാസനയ്ക്കുള്ളിൽ അതിമഹത്തായിരിക്കുന്ന പ്രപഞ്ച വ്യവഹാരം അല്ലെങ്കിൽ പ്രപഞ്ച പ്രതീതി അടങ്ങിയിരിക്കുന്നു. പ്രാണ നിർവികൽപ്പം പ്രാണക്ക് മുമ്പ് ഇത് ഈ രൂപത്തിലാവുന്നതിന് മുമ്പ് നിർവികൽപ്പാകാരേണ ച മറ്റൊന്നിന്റെയും പ്രേരണയില്ലാത്തതായ നിലയിൽ ഉണ്ടായിരുന്നു. പിന്നീട് പുനഃ വീണ്ടും അത് വികസിക്കാൻ മായാകല്പിത കാലദേശകലനാ വൈചിത്ര ചിത്രീകരണം. ഈ ഒരു ചിത്രം എഴുതുന്ന ചുവരും ചുവരോ ക്യാൻവാസോ എന്തെങ്കിലും വേണ്ടിയില്ലേ? നല്ല നമിക്കും. അങ്ങനെ ഈ ജഗത്തിനെ പ്രതിഫലിപ്പിക്കണം വിചാരിക്കുക, അതിന് എന്തെങ്കിലും ഒരു അവലംബമുണ്ടേ? അതാണ് കാലവും ദേശവും നഷ്ടം. ഈ കാലദേശങ്ങൾ മനോമയങ്ങളാണ്. ആ മനസ്സടങ്ങുന്ന സമയത്ത് കാലവും ദേശവും ഇല്ല. ഇനി അതിന് അടുപ്പവും മകളവും ഇല്ല. നമുക്കുള്ളപ്പോ ഇനി ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ കാണുന്നു, ആ മനസ്സിന്റെ സ്വഭാവം നോക്കും. പണ്ടെന്ന് പോലെ മുമ്പേ മരിച്ചാളെ സ്വപ്നം കാണും. ഇതുപോലെ ഇല്ലാത്തതായ വസ്തുക്കളെ കാണാനിടയായിരിക്കുന്നു. എത്രയും വിദൂരത്തുള്ളതായ ദേശത്തിലെ കണ്ടുപോയിന്നും അവിടെയുള്ള ആളുകളെ കണ്ടു എന്നുള്ള അനുഭവം വരുന്നു. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഈ കാലദേശങ്ങൾ മനോമയങ്ങളാണ്. മനോമയങ്ങളായിരിക്കുന്ന കാലദേശങ്ങൾ മായാമയങ്ങളാണ്. മായ കൊണ്ട് നീ അറിയപ്പെടുന്ന ഈ പ്രപഞ്ചമാകുന്ന ദൃശ്യത്തിന് ആശ്രയബോധമായിരിക്കുന്ന ഈ കാലത്തെയും ദേശത്തെയും ആദ്യം സൃഷ്ടിക്കുന്നു. കാലദേശങ്ങളില്ലാതെ കൊണ്ട് നാമരൂപങ്ങൾക്ക് നിൽക്കാനുള്ളതായ സ്ഥലമില്ല എന്നർത്ഥം. മായാകല്പിത കാലദേശകലനാണ് വൈചിത്ര ചിത്രീകൃതം. മായയാൽ കൽപ്പിക്കപ്പെട്ട കാലദേശങ്ങളാകുന്ന കലനയുടെ വൈചിത്ര്യം കൊണ്ട് ചിത്രീകൃതമായിട്ട് പ്രകാശിക്കുന്നു. വെറും വാസനാസ്വരൂപമായിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സൂക്ഷ്മമായിട്ടുള്ള പിന്നെ പ്രതീതി വളരെ വിസ്തൃതമായിട്ടുള്ള തോത്, ഒരിക്കലും മറക്കാൻ വയ്യാത്തതായ തോത്, പിന്നീട് അനേകം വ്യവഹാരങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള തോത് വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇന്ന് നമ്മൾ കഥകളി കാണുമ്പോൾ ഈ കഥകളിയുണ്ട്. ഇത് എവിടുന്ന് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ വളരെ കാലം മുമ്പേ കോട്ടയത്തെ രാജാവിന്റെ മനസ്സിൽ സ്മരിച്ചതായ വാസനയാണ്. ഇന്ന് അദ്ദേഹം മരിച്ചു പോയിരിക്കണം, മനസ്സിലാക്കണം. ആ വാസന ഈ പ്രപഞ്ചത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നാടകം കാണുന്നു, നമ്മൾ സിനിമ കാണുന്നു, അല്ലെങ്കിൽ പിന്നെ പ്ലെയിൻ പോകുന്നത് കാണുന്നു. ഇങ്ങനെ കാണപ്പെടുന്ന ഈ വസ്തുക്കളുണ്ട്. പ്ലെയിന് എവിടുന്ന് ഉണ്ടായത്, അത് ആരെ ഉണ്ടാക്കി എനിക്കറിയില്ല. ആദ്യം ആ ആളുടെ മനസ്സിലെ വാസനയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കളിക്കുന്നത് എന്നർത്ഥം. അതുമാതിരി റോക്കറ്റ് ഉണ്ട്, ഇങ്ങനെ പലയതും ഉണ്ടെന്നർത്ഥം. അനേക തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു, കൂട്ടാൻ നിൽക്കുന്നു, തൂക്കാൻ. അതാണ് ആളുകളുടെ ആ ഭോക്കരാക്കളുടെ മനസ്സിലുള്ളതായ വാസനയാണ്. ആ വാസന മാറി എന്ന് വിചാരിച്ചോളൂ. അയാളെ എന്നെ ഒരു പലഹാരം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു വസ്തുന നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ മനസ്സിലുള്ള വാസന ഇയാളില്ല. ഇയാളുടെ വാസന പറയാണ്. ഒരാൾ പറയുന്ന മുമ്പ് പോരാ, പക്ഷേ പറയുകയായിരുന്നു മധുരം പോരാ. ഇങ്ങനെയൊക്കെ പറയുന്നത് അതാണ് ആളുകളുടെ മനസ്സിലുള്ളതായ വാസനാവിശേഷങ്ങളാണ്, വേറൊന്നുമില്ല. ഇപ്പോ ഈ എന്താണ് പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അത് പഞ്ചീകരിക്കുമ്പോഴാണ് സ്ഥൂലമായി തീരുന്നത്. സ്ഥൂലമായിട്ടുള്ള ആ പഞ്ചഭൂതങ്ങളുടെ മാത്രകൾ കൂടി ചേർന്നാണ് പലതരത്തിലുള്ള നാമരൂപങ്ങളായിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ സാധാരണ ഇപ്പൊ അടുക്കളയിൽ കൂട്ടാൻ നിൽക്കുകയെന്ന് വെച്ചോളൂ, ഒക്കെ വേറെ വേറെ വേറെയായിട്ടിരിക്കും. അതായത് പരിപ്പ്, കൊത്തമ്പാല, അല്ലെങ്കിൽ പൊടി, പിന്നെ എന്താ വെണ്ടയ്ക്ക, പിന്നെ പുളി, ഇതൊക്കെ വേറെ വേറെ ആയിട്ടിരിക്കുന്നു. അതിന് യാതൊരു തകരാറുമില്ല. ഇതൊക്കെ അതിന്റെ ആ അംശാംശത്തിന് കണക്കിനനുസരിച്ച് കൂട്ടി മോചിപ്പിക്കാന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ഈ വലിയ പഞ്ചീകരണമുണ്ടോ, അതിന്റെ ഒരു ശരീരമാണ്. പഞ്ചീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അധിക സമയം നിൽക്കില്ല. അതാണ് ഈ സ്ഥൂല ശരീരം പഞ്ചീകൃത ഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്, ഈ സൂക്ഷ്മ ശരീരം അപഞ്ചീകൃത ഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ചിരകാലം കിട്ടും. ഒരാളെ എത്ര ജനിക്കുന്നുവോ ബ്രഹ്മത്തിൽ നിന്ന് വേറെയായിട്ട് ആ ആ ജീവന് എത്രായിരം ജനന മരണങ്ങൾ ഉണ്ടായാലും അത് മുഴുവൻ ഒരു സൂക്ഷ്മ ശരീരത്തിൽ നിന്നിട്ടാണ്. ഓരോ പ്രാവശ്യത്തെ ജീവിതത്തിന് മാത്രമേ ഒരു സ്ഥൂല ശരീരം ഉപയോഗപ്പെടുന്നുള്ളൂ എന്നിട്ടാണ്. അത് കഴിഞ്ഞാലോ ആ ശരീരം മുന്നു പോകുന്നു. ഇങ്ങനെയാണ്. എന്തുകൊണ്ട്? സ്ഥൂലവഞ്ചീഭൂതങ്ങളുടെ മാത്രകളെ കൊണ്ടുണ്ടായതാണ് ഈ സ്ഥൂല ശരീരം. സൂക്ഷ്മഭൂതങ്ങളുടെ മാത്രകളെ കൊണ്ടുണ്ടായതാണ് സൂക്ഷ്മ ശരീരം. രണ്ടിനും ആശ്രയമായിരിക്കുന്ന അവിദ്യയാണ് ധാരണ ശരീരം. ഇതാണ് ഈ ശരീരത്തിന്റെ സ്വഭാവം. അപ്പൊ അതില് ഈ വഞ്ചീകരണം കഴിഞ്ഞു വിചാരിച്ചോളൂ, അധിക സമയം നിൽക്കില്ലാന്ന്. ഇപ്പൊ ചായയാക്കി തീർത്തോ വിചാരിച്ചോളൂ, പിന്നെ അധികം നിൽക്കില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടാകുന്ന കളിച്ചോളൂ തന്നെ എന്ന് പറയുന്നു നമ്മള്. ആ പാല് മനസ്സിലായി ചായപ്പൊടിയോ ഒക്കെ ആയിട്ട് വന്നാലോ അത് വൈകുന്നേരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാക്കാം. എത്ര നേരമാണ് അത് ഇരിക്കുന്നത്? ഇതാണ് സൂക്ഷ്മഭൂതങ്ങളെ. അപ്പൊ സൂക്ഷ്മഭൂതങ്ങൾക്കും അതീതമായിട്ടുള്ള വാസനയോ അവ എത്ര കാലം വേണമെങ്കിൽ നിൽക്കുക എന്നിട്ട്. അതിന് കാലദൈർഘ്യം അങ്ങനെ ഇല്ല. ഒരാളത്തിൽ ഈ കാലദേശങ്ങള് എപ്പോ വേണമെങ്കിലും ഉണ്ടാവും. ഇപ്പൊ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ വിചാരിക്കുന്ന ചോദ്യം, ആ വിചാരിക്കപ്പെടുന്ന വസ്തുവിന് എത്ര സ്ഥലം വേണം നിൽക്കാൻ, അത്രയും സ്ഥലം മനസ്സിലുണ്ടാവും. ഇപ്പൊ ഹിമാലയ പർവ്വത്തെ നിങ്ങൾ വിചാരിക്കച്ചോളൂ, ഹിമാലയ പർവ്വതം മുഴുവൻ മനസ്സിൽ സ്ഥലം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ മനസ്സിന് ഇത്ര വലുപ്പം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ മനസ്സിലുള്ള നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ കാണപ്പെടുന്നതായ നാമരൂപ ദൃശ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു ആകാശത്തിൽ എന്നാണ് പറയുന്നത്. ആ ആകാശം എവിടെയാണ് നിൽക്കുന്നത്? ഇത് ഭൂതാകാശം. പുറമേ കാണുന്ന ഈ ആകാശത്തിന് ഭൂതാകാശം എന്ന് പറയും. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. ഈ ഭൂതാകാശം എവിടെയാണ് നിൽക്കുന്നത് ചോദിച്ചാൽ ചിത്താകാശത്തിലാണ്. ഈ മനസ്സിലുള്ള ആകാശത്തിലാണ് ചിത്താകാശം, ചിതാകാശത്തിൽ നിൽക്കുന്നത്. അപ്പൊ മനസ്സിലുള്ള ആകാശം, ഇപ്പൊ സ്വപ്നത്തിൽ കാണുന്നതായ ദൃശ്യങ്ങളൊക്കെ എവിടെയാണ് പ്രകാശിക്കുന്നത്? ചിത്താകാശത്തിലാണ് പ്രകാശിക്കുന്നത് എന്നർത്ഥം. അതിന് ചിത്താകാശം ഇല്ലാന്ന് വിചാരിച്ചോളൂ, എന്നാണ് സ്വപ്ന ദൃശ്യങ്ങൾക്ക് പ്രകാശിക്കാൻ സ്ഥലമില്ലാതെ. അപ്പൊ അത് എത്രയൊക്കെ വലുപ്പം ഉണ്ടായിരുന്നു നമുക്ക് വാസ്തവത്തിൽ വിചാരിക്കാൻ കഴിയും. എന്തെല്ലാമാണ്? ഇപ്പൊ ഒരു സമുദ്രം സ്വപ്നം സമുദ്രത്തിന് എത്ര വലുപ്പം ഉണ്ടായി അതുകൊണ്ട് തന്നെ മനസ്സിലപ്പോ കാണും. അപ്പൊ ആ മനസ്സിന് എത്ര വലുപ്പം ഉണ്ടായാലും വെച്ച് നോക്കൂ, വളരെ വിസ്തൃതമായിട്ട് കാണാം എന്നർത്ഥം. അപ്പൊ ഈ ഭൂതാകാശത്തിനേക്കാൾ വലുതാണ് ചിത്താകാശം എന്നാണ് പറയുന്നത് എന്നർത്ഥം. അപ്പോ ഈ സൃഷ്ടിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നിങ്ങള് പിന്നിലേക്ക് പിന്നിലേക്ക് പോയി നോക്കൂ. ഇപ്പൊ ഇവിടെ ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയും ഭൗമങ്ങളായുള്ള വസ്തുക്കളാണ്. ഇവിടെയുള്ള അനേക ജീവികളെ, മനുഷ്യരെ, ഭിന്നിപക്ഷികളെ, മൃഗങ്ങള്, ജന്തുക്കള്, കൃമികള്, കീടങ്ങള്, വൃക്ഷകള്, ദാരികള്, കാടുകള്, നദികള്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഭൂമി. ഇതൊക്കെ വാസ്തവത്തിൽ ഭൂമിയിൽ നിന്നുണ്ടായതാണ്. ഭൂമിയെ ആശ്രയിച്ച് നിൽക്കുന്നവയാണ്. എപ്പോ വേണമെങ്കിലും ഇതൊക്കെ ഭൂമിയിൽ ലയിക്കാം. ഭൂമിയിൽ ലയിച്ചു കഴിഞ്ഞാലോ ഭൂമിയുടെ മൂലം എന്താ? ഭൂമി എടുത്തുണ്ടായത് ജലത്തിൽ നിന്നുണ്ടായത്. ഈ ഭൂമിയുടെ പത്തനശക്തിയാണ് ജലം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി ഭൗമങ്ങളായുള്ള വസ്തുക്കൾ ഭൂമിയും ഭൂമിയിലും ഭൂമി പിന്നെ ആ ജലത്തിൽ നിന്ന് ലയിക്കുന്നു. ജലവും ജലമയങ്ങളായുള്ള വസ്തുക്കളും അഗ്നിയിൽ നിന്നുണ്ടായത് അഗ്നിയിൽ ലയിക്കുന്നു. പക്ഷെ കുറച്ചുകൂടി കളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗന്ധത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. ഇതിന്റെ സൂക്ഷ്മരൂപം എന്താണ്? തന്മാത്ര എന്ന് പറയുന്നില്ലേ. അപ്പൊ ഇതിന്റെ സൂക്ഷ്മ ഭാവമാണ് ഗന്ധം ഭൂമിയിലെ നട്ടം. ഗന്ധത്തിൽ ലയിക്കും ഭൂമി എന്നിട്ടാ ആ ഗന്ധം പിന്നെ ജലത്തിൽ ലയിക്കും. ജലം രസത്തിൽ ലയിക്കും. രസമാണല്ലോ ജലത്തിന്റെ സൂക്ഷ്മരൂപം. ആ രസം അഗ്നിയിൽ ലയിക്കും. അഗ്നി രൂപത്തിൽ ലയിക്കും. രൂപം പിന്നെ വായുവിൽ ലയിക്കും. വായു സ്പർശത്തിൽ ലയിക്കും. സ്പർശം ആകാശത്തിലേക്കും. ആകാശം ശബ്ദത്തിലേക്കും. അപ്പൊ ശബ്ദം ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ആകാശത്തിൽ ഉണ്ടാക്കാം. മനസ്സിലായി? എന്നിട്ട് അത് എവിടെ ലയിക്കും? ശബ്ദം എവിടെ ലയിക്കും? ചലനത്തിലേക്കും. മഹത്തത്വം മഹത്തത്വം തുടങ്ങിയതൊക്കെ ഇതിനോട് കൂടി ചേരും. ഇങ്ങനെ ലയിച്ചു കഴിയുമ്പോൾ ശബ്ദവും ചലനവും കൂടിയും ലയിച്ചില്ല. അതങ്ങുണ്ടാവുമ്പോ കേവല സത്താമാത്രമായിരിക്കുന്നു ചൈതന്യമാണ് ശേഷിക്കും. അപ്പൊ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ എവിടെ നിൽക്കുന്നു? ഭൂതാകാശം നിൽക്കുന്നു. ഭൂതാകാശം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജാഗ്രത അവസ്ഥയിൽ ഒരാൾ അറിയപ്പെടുന്ന ആകാശം. ഈ ഭൂതാകാശം എവിടെയാണ് നിൽക്കുന്നത്? ചിത്താകാശത്തിലാണ്. ചിത്താകാശം എന്ന് പറഞ്ഞാൽ എന്താ? സ്വപ്നത്തിൽ നിന്ന് കാണപ്പെടുന്നതായ ഒഴിവിനെയാണ് ചിത്താകാശം. അത് ഇതിനേക്കാൾ വലുതാണ്. ഇപ്പൊ ഈ ഭൂതാകാശം ഇത്ര അധികം വലുപ്പമുണ്ടെന്ന് ബോധിക്കുന്നു. ഇത്രയും വലുപ്പമുള്ള ഈ ഭൂതാകാശം ചിത്താകാശത്തിൽ ഒതുങ്ങാൻ വന്നാൽ ചിത്താകാശത്തിന് എത്ര വലുപ്പം ഉണ്ടാവും നോക്കൂ. അങ്ങനെയുള്ള ചിത്താകാശം ചിതാകാശത്തിൽ നിൽക്കുന്നു. ഈ ചിതാകാശം എന്ന് പറഞ്ഞാൽ എന്താ? സുസുപ്തിയിൽ അനുഭവപ്പെടുന്നതായ ഒന്നിവർത്ഥം. വസ്തുശൂന്യമായിരിക്കുന്ന ഒഴിവിനെയാണ് നമ്മുടെ ആകാശം എന്ന് പറയുന്നത്. ആകാശത്തിന് ദ്രവ്യത്വമുണ്ട്. ദ്രവ്യത്വം ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ? ഗുണമുണ്ട്. എന്താ ആകാശത്തിന്റെ ഗുണം? ശബ്ദമാണ്. ശബ്ദഗുണമുണ്ട്. എവിടെ ആകാശമില്ലയോ അവിടെ ശബ്ദമില്ല. എവിടെ ശബ്ദമുണ്ടോ അവിടെ ആകാശമുണ്ട് എന്ന് പറയുന്നത്. അപ്പോ അത്യന്ത സൂക്ഷ്മമായിരിക്കുന്ന ഇവയെല്ലാം വാസനാസ്വരൂപേണ എത്ര അണുപ്രായത്തിൽ നിൽക്കും? ഈ അനിന്റെ വിത്തം എന്ന് പറഞ്ഞത് അതിനേക്കാൾ സൂക്ഷ്മമായിട്ട് നിൽക്കുന്നു ഈ വാസനകൾ എന്നൊക്കെ. ഈ അവ ഒരാളുടെ മനസ്സിൽ എത്ര കൂടി വാസനകളാണ് ഉള്ളതെന്ന് പറയാനില്ല. എപ്പോ ഏത് വാസന വികസിക്കും അറിയില്ല. ഏത് പരിവക്കുകയെ പ്രാപിച്ചിരിക്കുമ്പോ വികസിക്കാൻ തക്കതായ കാലത്തോടും ദേശത്തോടും കൂടിയതായിട്ടിരിക്കുന്നു. ഒരു ദേശത്ത് നിന്നുവെച്ചോളൂ അവിടേക്ക് പറ്റിയിട്ടുള്ള വാസനകളൊക്കെ, ഒരു കാലത്ത് നിങ്ങൾ ജീവിക്കുന്നോളൂ ആ കാലത്തിന് അനുരൂപങ്ങളായിട്ടുള്ള വാസനകളുണ്ട്. അപ്പൊ എന്തെല്ലാം വാസനകളാണ് ഒരാളിൽ ഉള്ളത് എന്ന് പറയാൻ, എങ്ങനെ സംഖ്യാതീതങ്ങളായിട്ടുള്ള വാസനകൾ ഈ ജീവന്മാരൊക്കെ പഴയ കാലത്ത് ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അവരവരുടെ വാസനകളോടുകൂടിയിട്ട് ഈ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. പിന്നീടപ്പോ വീണ്ടും സൃഷ്ടി ആരംഭിക്കുമ്പോൾ അപ്പോൾ തത്തൻ രൂപത്തിൽ വീണ്ടും അതിനെ പ്രകാശിക്കാനിടയായിരുന്നു. ഇങ്ങനെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഈ പ്രപഞ്ചത്തിലുള്ളതായ വ്യവഹാരങ്ങളും എല്ലാം ആവർത്തനമാണെന്ന് പറയുന്നത്. ചെയ്തതിനെ തന്നെ പിന്നെയും ചെയ്യാം, കണ്ടതിൽ തന്നെ പിന്നെയും കാണാം, അനുഭവിച്ചതിൽ തന്നെ പിന്നെയും അനുഭവിക്കാം. നമുക്ക് ഓരോ ദിവസം കഴിഞ്ഞിട്ടു പിന്നെ കൊച്ചുനേരുന്നു, കഴിഞ്ഞ ധ്യാനമൊക്കെ കഴിഞ്ഞു കുളിച്ചു, പിന്നെ ജപവും നിമുട്ടിയൊക്കെ കഴിഞ്ഞു, കാപ്പി കുടിച്ചു, പിന്നെ എല്ലാ പത്രം നോക്കി ഇങ്ങനെ പലതും ചെയ്യാൻ. ഇതാണ് ചെയ്തത്, ഇന്നു തന്നെ ചെയ്തത്, ഒരു പത്ത് കൊല്ലം മുമ്പ് എന്റെ തന്നെ ചെയ്തിരുന്നത്, കഴിഞ്ഞ നിയമത്തിൽ എന്തെങ്കിലും ചെയ്തിരുന്നത് തന്നെ ചെയ്തിരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ആഹാരം നിഹാരം എന്തെല്ലാം വഹിക്കുന്നു. ഈ നാലാണ് ജന്തുധർമ്മങ്ങൾ, എല്ലാ ജന്തുക്കളും ഈ നാലിനെയാണ് ചെയ്യുന്നത്. പ്രകാശാന്തരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇനി അങ്ങനെ പിന്നെയും പിന്നെയും ആവർത്തന സ്വരൂപേണ ഈ വാസനകളെ അനുഭവിച്ചു എല്ലാ ജീവരാശികളും നർത്ഥം. അപ്പൊ ആ വാസനകൾ ഉള്ളിടത്തോളം കാലം ഒരാൾക്ക് പിന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് സംസാരിയാക്കിയിരിക്കുക, വാസനകൾ നശിക്കും. ഈ കർമ്മ നൂറായിരം കർമ്മം ചോദിച്ചു അതൊക്കെ കൊണ്ടുപോകും. ഈ എങ്ങനെ കൊണ്ടുപോകുന്ന വാസനയാണ് വളരെ എളുപ്പമുണ്ട്. ഈ പോലെ വയലേക്ക് പോകുന്നതായ മകനോ അല്ലെങ്കിൽ മകളോ പറയാം, നല്ല വെണ്ണയ്ക്കാം, നല്ല വെള്ളം ഇമാനെ അവിടെ കിട്ടില്ല, എന്താ ചെയ്യുന്നത്? കൊണ്ടുപോയപ്പോഴേക്ക് വാട് അവിടെ എത്തുമ്പോഴേക്കും വാട് ഉപയോഗിക്കില്ല. അവർക്ക് ഉണ്ടെങ്കിൽ മതി, ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് കൊള്ളാം, അതിനൊരു വിഷമമില്ല. അത് ഞാൻ വിദ്യ ചെയ്തു തരാം പറഞ്ഞ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന ഞാനൊരു ചെറിയ പുതിയ രാത് കൊണ്ടേക്കോ, ഒരു ചെറിയ പുതിയ എന്താ ചെയ്യണം, കുറച്ച് വെണ്ടക്കിട രണ്ടു മൂന്ന് വെണ്ട വിട്ടു ഒരു നാല് ഈ വഴി ഇതവിടെ കൊണ്ട് മണ്ണുണ്ടല്ലോ അതിട്ടാം വന്നു വെച്ചതാണ് അവിടെ ഉണ്ടാവും. അവരി വാസനയാക്കിയിട്ട് കൊണ്ടുപോകുന്നത് ഇതുപോലെ എല്ലാ സാധനങ്ങളും വാസനയാക്കിയിട്ട് കൊണ്ടുപോകും. ഞാൻ പിന്നെ ചക്കപ്പഴം നിന്ന് പറഞ്ഞു അസല ചക്കപ്പഴം എന്തിനു മാത്രമാണെങ്കിൽ ഞാനെ ആ ഇങ്ങനെ ഉണ്ടായ കക്ഷല്ലേ അതെ രണ്ട് കുഞ്ഞു കൊണ്ടുപോകും, രണ്ട് കുഞ്ഞു കൊണ്ടുപോകുകയാണ് അതിന്റെ വാസനയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാവുമ്പോ അഞ്ച് പിന്നെ കുറച്ചെങ്കിലും അതിന് ഇത്തോരമായിട്ടുള്ള അംശമുണ്ട്. മനസ്സിലാവുമ്പോ സുരാംശം
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya, dear listeners of Shaivam.org. Now, we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nair.
3: അഞ്ഞൂറ്റി അൻപത്തഞ്ച് സൂത്രങ്ങളാണ് ബ്രഹ്മസൂത്രത്തിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ നാല് നമ്മൾ ചർച്ച ചെയ്തു. ചതുസൂത്രി എന്ന് പ്രസിദ്ധമായിട്ടുള്ളതാണ് ഈ നാല് സൂത്രങ്ങൾ. ഈ നാല് സൂത്രങ്ങളും വേണ്ട പോലെ ധരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിന്റെ സാരം അവ ഉൾക്കൊള്ളുന്നു എന്നാണ് കരുതപ്പെടുന്നത്.

ഒറ്റപ്പദമേയുള്ളൂ. ശാസ്ത്രവും മിക്കവാറും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ സർവജ്ഞനായ പരമാത്മാവിൽ സംഭവിക്കുന്നു എന്നാണ് രണ്ടാം സൂത്രത്തിന്റെ താല്പര്യം. ഇപ്പോ പരമാത്മാവിന് ഈ സർവജ്ഞത്വം ഉണ്ട് എന്നുള്ളതിനാൽ തെളിവ് നൽകുകയാണ് മൂന്നാമത്തെ സൂത്രം. ശാസ്ത്രയോനിക്വാ, ശാസ്ത്രങ്ങളുടെ ഉറവിടമായതുകൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. വേദങ്ങൾ എന്നറിയപ്പെടുന്ന ശാസ്ത്രങ്ങൾ രൂപപ്പെട്ടത് അഖണ്ഡ ബോധരൂപനായ പരമാത്മാവിൽ നിന്നാണ്. പരമാത്മാവിന്റെ ശ്വാസം ശ്വാസോച്ഛ്വാസ രൂപത്തിൽ വേദങ്ങൾ രൂപപ്പെട്ടു എന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്. അപ്പോ അറിവിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്നതാണ് വേദങ്ങൾ. ഇപ്പോ ഈ അറിവിന്റെ പൂർണ്ണത പരമാത്മാവിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്ന് രൂപപ്പെടാൻ സാധ്യമല്ല. പൂർണ്ണമായ അറിവ് ഉൾക്കൊള്ളുന്ന വേദം പരമാത്മാവിൽ രൂപപ്പെട്ടതുകൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. ഇതാണ് സൂത്രത്തിന്റെ താൽപര്യം. ശാസ്ത്രയോനിത്വ, ശാസ്ത്രത്തിന്റെ ഉറവിടമായതുകൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. അല്ലെങ്കിൽ സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ വേദങ്ങൾ എല്ലാം എല്ലാ അറിവുകളും ഉൾക്കൊള്ളുന്നവയാണോ? തീർച്ചയായും. എന്തുകൊണ്ട്? ഉപനിഷത്ത് സത്യം, ശാസ്ത്ര സത്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീർന്നു എന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം, ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞത്. ഏന ശ്രുതേന അശ്രുതം ശ്രുതം ഭവതി, ഏന മതേന അമതം മതം ഭവതി, ഏന വിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം ഭവതി. ഇതാണ് ഉപനിഷത്തിന്റെ അവകാശവാദം. ഏതിനെ കുറിച്ച് കേട്ടാൽ കേൾക്കാത്തതൊക്കെയും കേട്ടതായി കഴിഞ്ഞുവോ, ഏതിനെക്കുറിച്ച് മനനം ചെയ്താൽ മനനം ചെയ്യപ്പെടാത്തതൊക്കെ മനനം ചെയ്യപ്പെട്ടുവോ, ഏതിനെ അനുഭവിച്ചാൽ അനുഭവിക്കാത്തതൊക്കെ അനുഭവിച്ചതായോ, അതാണ് ബ്രഹ്മം അഥവാ പരമസത്യം. ഇതെങ്ങനെ ശരിപ്പെടും? ശരിപ്പെടുമല്ലോ. ഉപനിഷത്ത് ദൃഷ്ടാന്തം പറയുന്നു, മണ്ണിനെ അറിഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ എല്ലാ പാത്രങ്ങളും അറിയപ്പെട്ടു. എങ്ങനെ അറിയപ്പെട്ടു? വികാരോ നാമധേയം മൃത്തികേത്തിയോ സത്യം. ഒരു രൂപം ഒരു പേര്, മണ്ണു മാത്രം സത്യം. രൂപവും പേരും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. രൂപവും പേരും വെറും അനിർവചനീയ മിഥ്യാപ്രതിഭാസങ്ങൾ. അവയൊരിക്കലും ഒരു പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. അവ വികാരോ നാമധേയം, വികാരം രൂപം, നാമധേയം ഒരു പേര്, മൃത്തികേത്യവ സത്യം. അതുപോലാണ് ബോധരൂപമായ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സർവജ്ഞനായി തീരുന്നു, എല്ലാം അറിഞ്ഞതായി തീരുന്നു. എങ്ങനെ? വികാരവും നാമധേയം ബാക്കി കാണുന്നതൊക്കെ ആ ബോധത്തിൽ, ബോധമെന്ന വസ്തുവിൽ ഒരു രൂപം, അതിന് നൽകപ്പെടുന്ന ഒരു പേര്, പുതിയ വസ്തു ലേശം പോലുമില്ല. അവർ ബ്രഹ്മത്തെ നല്ലവണ്ണം പിടിവയ്ക്കും. ഞാൻ ആലോചിക്കാറുണ്ട്, ഞാനിപ്പോ സർവജ്ഞനാണ്. എങ്ങനെ അറിയാം? ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുള്ള കാഴ്ചയിൽ ഏത് കാഴ്ചയെക്കുറിച്ചോ ചോദിച്ചോളൂ ഉത്തരം പറയാം. എന്താ സൂര്യൻ? സൂര്യൻ ബോധമാണ്. സൂര്യൻ പുറത്ത് കാണുന്നതോ? അതിലൊരു രൂപം, സൂര്യൻ എന്ന പേര്. ഈ രൂപവും പേരും

0: പോലും പുതിയ വസ്തുവിനെ ഉണ്ടാക്കിയിട്ടില്ല. സൂര്യൻ ബോധമാണ്. ഈശാവാസ്യോപനിഷത്തിൽ തന്നെ പറയില്ലേ, അല്ലയോ സൂര്യഭഗവൻ, ഈ രൂപം, ഈ സ്വർണമയമായ രൂപമൊന്നും മാറ്റൂ, ഞാൻ അകത്തിരിക്കുന്ന അങ്ങയെ കാണട്ടെ. എങ്ങനെ കാണട്ടെ? ഞാനും അങ്ങും ഒന്ന്, ഒന്ന് എന്ന രീതിയിൽ അങ്ങയെ കാണട്ടെ. ബോധം, ഒരേ ബോധവസ്തു, അങ്ങും ഞാനും ഒന്ന്. അപ്പോ നമുക്കറക്കാം, നമ്മളെല്ലാരും ഇതറിഞ്ഞാൽ സർവജ്ഞന്മാണ്. ഇതിൽ പോലെ ഒരു ശാസ്ത്രവും ഒരിടത്തു ഒന്നും അറിയാൻ പോകുന്നില്ല. ചന്ദ്രനെ പോയി, എന്താ ചന്ദ്രൻ? ബോധമാണ് ചന്ദ്രൻ. ഈ കാണുന്നത് ഒരു രൂപം, ചന്ദ്രൻ എന്നുള്ളത് ഒരു പേര്. രൂപവും പേരും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള ഈ പരമമായ അറിവ്, പരമകാരണത്തെക്കുറിച്ചുള്ള അറിവ് വേദങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. എത്രയോ കാലം മുൻപ് മുതൽ, സൃഷ്ടിയുടെ ആരംഭം മുതൽ. അപ്പോഴാണ് ചിലർ ചോദിക്കുന്നത്, എങ്കിലും ബ്രഹ്മത്തിന് ഈ വേദങ്ങളെ, ശബ്ദമയങ്ങളായ വേദങ്ങളെ പ്രകടമാക്കാൻ കഴിയുമോ എന്ന് മടയത്തരമാണ് അവർ ചോദിക്കുന്നത്. അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടെന്ന് തോന്നിക്കാൻ കഴിവുള്ള ബ്രഹ്മത്തിന് കുറച്ച് ശബ്ദങ്ങളെ, ശബ്ദമയമാണ് പ്രപഞ്ചം, കുറച്ച് ശബ്ദങ്ങളെ ഉണ്ടെന്ന് വരുത്താൻ എന്താണ് പ്രയാസം? അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടെന്ന് തോന്നിച്ചത് ഏതെങ്കിലും ശാസ്ത്രജ്ഞനാണോ? ഇപ്പൊ തോന്നിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ശാസ്ത്രജ്ഞനല്ലല്ലോ. തീർച്ചയായും അവയൊക്കെ ഉണ്ടെന്ന് കാണിച്ചത് ഈ അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം. അങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മത്തിന് വേദങ്ങളെന്ന് പറയുന്ന കുറച്ച് ശബ്ദങ്ങളെ രൂപപ്പെടുത്താൻ എന്താ പ്രയാസം? ഇനി ഒരു വ്യക്തിയാണ് ഇതൊക്കെ വേദങ്ങൾ എഴുതിയത് എന്ന് കരുതിയാൽ പോലും, പരമാത്മാവാണ് വേദത്തിന്റെ ഉറവിടം എന്ന വസ്തുതയ്ക്ക് മാറ്റമില്ല. എന്തുകൊണ്ട്? ബ്രഹ്മജ്ഞാനം ലഭിച്ച ആളാണ്. ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി തീരുന്നു എന്നാണ് ഉപനിഷത്തിന്റെ പ്രഖ്യാപനം. ബ്രഹ്മവിദ് ബ്രഹ്മഭവതി. ആരാണോ ബ്രഹ്മത്തെ വ്യക്തമായി അറിഞ്ഞത്, അയാൾ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. അപ്പൊ ബ്രഹ്മം ശരീരമൊക്കെ അവിടെ കാണും. ബ്രഹ്മമായി തീർന്ന ഒരാളിൽ നിന്ന് വന്നതാണ് വേദം. അപ്പോ വേദത്തെ പ്രകടമാക്കിയതാണ് ബ്രഹ്മം. ശാസ്ത്രത്തിന്റെ ഉറവിടം ബ്രഹ്മമാണ്. ഇത്ര മഹത്തായ ശാസ്ത്രം, അതായത് പരമസത്യത്തെ ശാസ്ത്രീയമായി സംശയരഹിതമായി വെളിപ്പെടുത്തി തന്ന ബ്രഹ്മം അഥവാ പരമാത്മാവ് സർവജ്ഞൻ ആകാതെ സാധ്യമല്ല. അത് ബോധ്യപ്പെട്ടാൽ നമ്മളൊക്കെ പോലും സർവജ്ഞന്മാരായിത്തീരുന്നു. നമുക്കൊക്കെ ഇപ്പോൾ സർവജ്ഞത്വമുണ്ട്. ഞാൻ ഈ നേരത്തെ അത് ചെറിയ കാര്യമെന്ന് വിചാരിക്കരുത്. ഇതല്ലാതെ ഒരു അറിവ് ലോകത്ത് ആരും ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നില്ല ഒരിടത്തും. ഇപ്പൊ ശാസ്ത്രജ്ഞന്റെ അറിവെന്നൊക്കെ പറയുന്നത് ഒരു നാമരൂപം മാറ്റി വേറൊരു നാമരൂപത്തെ അറിയില്ല, ഇത്രയേ ഉള്ളൂ. ഭൗതികശാസ്ത്രം ഇന്നുവരെ അറിഞ്ഞിട്ടുള്ളതൊക്കെ ഒരു നാമരൂപം മാറ്റിയിട്ട് വേറൊരു നാമരൂപം അറിയുക, വള മാറ്റിയിട്ട് മാലയെ അറിയുക, മാല എന്നറിയുക, ഇത്രയേ ഉള്ളൂ. അതിൽ കൂടുതലുള്ള വസ്തുബോധമൊന്നും ഒരു ശാസ്ത്രത്തിനും കാര്യമായി ഇന്നുവരെ ലഭിച്ചിട്ടില്ല. ഈ ഉപനിഷത്തുക്കല്ലാതെ ഭാഗവതം മംഗളശ്ലോകത്തിൽ പറയുന്നു, ബ്രഹ്മം പരമാത്മാവ് ഈശ്വരൻ വേദത്തെ നിർമ്മിച്ചു എന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, രണ്ടാം സൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ഭാഗവതത്തിലെ മംഗളശ്ലോകം തുടങ്ങുക. മംഗളശ്ലോകം മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ. ജന്മാദ്യശയതോ അന്വയാദിതരത അർത്ഥേഷ്വഭിജ്ഞസ്വരാൾ. ഈ എല്ലാം നല്ലവണ്ണം അറിയാമായിരുന്ന സർവജ്ഞനായ ഭഗവാൻ അർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മ, ബ്രഹ്മന്ന് വെച്ചാൽ വേദം, വേദത്തെ സൃഷ്ടിച്ചു. തേനേ ബ്രഹ്മ ഹൃദ, തന്റെ ഹൃദയത്തിൽ നിന്നും ശബ്ദരൂപമായ വേദത്തെ അദ്ദേഹം പ്രകടമാക്കി. തേനേ ബ്രഹ്മഹൃദായ, ആർക്കു വേണ്ടി? ആദി കവയെ, ബ്രഹ്മാവിനു വേണ്ടി. വിശ്വമനസ്സെന്ന് പ്രസിദ്ധമായി തന്നിട്ടുള്ള ബ്രഹ്മാവിനു വേണ്ടി പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ തന്നെ പരമസത്യവും വേദരൂപത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ്. നമ്മൾ ആ സത്യം അറിയുന്നില്ലെങ്കിൽ ആരാ കുറ്റക്കാര്? ഭഗവാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഭഗവാൻ ഈ ജഡപ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചിട്ട് വളരെ സ്പഷ്ടമായി തന്നെ സത്യവും ഉപനിഷത്തുക്കളിൽ കൂടി വെളിപ്പെടുത്തി. എന്താ സത്യം? ബോധമത്തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയ സൂര്യ, പണ്ഡിതന്മാർ പോലും പക്ഷേ ആ വേദം വെളിപ്പെടുത്തിയ സത്യം വേണ്ടവണ്ണം ഗ്രഹിക്കാൻ കഴിയാതെ മോഹിച്ചു പോകുന്നു. എന്താ തെളിവ്? ഭാഗവതത്തിൽ മംഗളശ്ലോകത്തിൽ തന്നെ ഇത്രയും വ്യക്തമായിരിക്കെ ഇന്നും പറയുന്ന എന്താ ഭാഗവതം? ഭാഗവതത്തിൽ ജ്ഞാനമൊന്നുമില്ല, ഭാഗവതം ഭക്തി മാത്രമാണ്. അവിടെ എന്ത് ജ്ഞാനം? നമുക്ക് ജ്ഞാനം വേണ്ടതാണ്. ഒരു ഒരു ഭാഗവതം പറയുന്നു ഇവിടെ ജ്ഞാനമേ ഉള്ളൂ എന്ന് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഭാഗവതം പറഞ്ഞാൽ ഭാഗവതം വായിക്കുന്നവരെ ആരും മിക്കവാറും പേരെ സമ്മതിക്കില്ല. നമുക്ക് ജ്ഞാനം മതി, ഭക്തിയൊന്നും ആവശ്യമില്ല. മംഗള ശ്ലോകത്തിൽ തന്നെ സുവ്യക്തമായി ജ്ഞാനത്തിന്റെ എല്ലാ അംശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം. എന്നിട്ട് അത് അവസാനിക്കുന്നത് എന്താ? സത്യം പരം ധീമഹി. നമുക്ക് ആ സത്യത്തെ മാത്രം ധ്യാനിക്കാം. സത്യം പരം ധീമഹി ജന്മാദ്യശയതോ അന്വയാ ഇതരത. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ ഏതിൽ സംഭവിക്കുന്നു അതാണ് സത്യം. അതെങ്ങനെ കണ്ടറിയാൻ സാധിക്കും? അന്വയാതിതരത, ഏതുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്. എത്ര വ്യക്തം, എത്ര ലളിതം! ഏതുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ഏതില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അത് കണ്ടുപിടിക്കൂ. ആഭരണങ്ങൾ നിറഞ്ഞിരിക്കുന്നു, ഏതുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, ഏതില്ലെങ്കിൽ ആഭരണങ്ങളില്ല. സ്വർണമുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല. അതുകൊണ്ട് ആഭരണങ്ങളെല്ലാം സ്വർണം. ബോധമില്ലെങ്കിൽ, ബോധമുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അതുകൊണ്ട് പ്രപഞ്ചമായി കാണപ്പെടുന്നതെല്ലാം അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ ബോധം അഥവാ ബ്രഹ്മ. ഈ തീരുമാനത്തെ ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയും? വലിയ ഗംഭീരന്മാരായ ബുദ്ധിശാലികളുണ്ടല്ലോ, ഈ തീരുമാനത്തെ അവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുമോ? ഇത് ഭാഗവതം തന്നെ ആദ്യമേ പ്രഖ്യാപിക്കുന്നതാണ്. അതാണ് ഏകവിജ്ഞാനേന സർവവിജ്ഞാനം എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ഈ മായാമയമായ ജഡപ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിയോടൊപ്പം തന്നെ പരമമായ സത്യത്തെയും വെളിപ്പെടുത്തി. ഏതിൽ കൂടി? വേദത്തിൽ കൂടി, ഉപനിഷത്തിൽ കൂടി. കർമ്മകാണ്ഡ വേദഭാഗത്തിൽ കർമ്മങ്ങളൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഭൗതികമായ ഭ്രമതലത്തിൽ മനുഷ്യനെ കുറെയൊക്കെ ഒന്ന് നിരയാക്കാനും അരാജകത്വം ഒഴിവാക്കാനും വേണ്ടിയാണ് കർമ്മകാണ്ഡ വേദഭാഗം ഒരുപാട് അനുഷ്ഠാനങ്ങളും ഒക്കെ നിർദ്ദേശിച്ചു പോകുന്നത്. അതൊക്കെ തീർച്ചയായിട്ടും നടത്താം. അതിലൊന്നും ആർക്കും ഒരു വേദാന്തിക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അവസാനം ഉപനിഷത്തിൽ പരമസത്യം വ്യക്തമായി പ്രതിപാദിച്ചു. സദേവ സൗമ്യ ഇതമഗ്രാസി ഏകമേവ അദ്വിതീയം. ഉദ്ദാലകൻ തന്റെ മകനായ ശ്വേതകേതുവിനോട് തത്വമസി എന്ന മഹാവാക്യം 9 പ്രാവശ്യം ആവർത്തിച്ച് ദൃഷ്ടാന്തസഹിതം ഉപദേശിക്കുകയാണ്. അതിന്റെ ആരംഭമാണ് മകനോട് പറയുന്നത് പിന്നെ സദേവ സൗമ്യ ഇതമഗ്രാസി. ഉമ്മ സത്തു മാത്രമേ ഈ നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടേറെ ആഭരണങ്ങൾ കണ്ടിട്ട് ഒരു സ്വർണക്കട്ട മാത്രമേ ഈ ആഭരണ നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴും ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചം നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഇവിടെ എന്തുണ്ടായിരുന്നു? സദേവ സത്തു മാത്രം. സത്തെന്ന് പറഞ്ഞാലോ ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ അനുഭവമായിട്ടുള്ള വസ്തു, അല്ലാത്തടത്ത് ഉമ്മയില്ല. ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു ഏതാ? ബോധം. ഇല്ല, ആർക്കാ സംശയം? ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു ബോധം, ബോധം, ബോധം മാത്രം. ഉണ്ട്, ഉണ്ട് എന്ന് ശ്രീനാരായണ തുല്യൻ പറയും. അസ്ഥി അസ്ഥി എന്നു സകലോപരി നിൽപ്പത് ഒന്നേ സത്യം. അസ്ഥി അസ്ഥി, ഉണ്ട്, ഉണ്ട്, ഉണ്ട് എന്നിങ്ങനെ എല്ലാ അറിവുകളെയും അറിവുകളുടെയും ഉപരി മേൽ വിളങ്ങുന്ന ആ ബോധം മാത്രം സത്യം. അസ്ഥി അസ്ഥി എന്നു സകലോപരി നിൽപ്പത് ഒന്നേ സത്യം. സമസ്തവും അനിത്യം അസത്യമാകും. അതിൽ കാണുന്ന ഈ നാമരൂപങ്ങൾ അമീബ മുതൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള നാമരൂപങ്ങൾ സമസ്തവും അനിത്യം അസത്യമാകും. നാമരൂപങ്ങൾ വരും പോകും, വരും പോകും. അവയ്ക്കൊരു സ്ഥിരതയുമില്ല. സ്വർണത്തിലെ നാമരൂപങ്ങൾ വരുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു. നാമരൂപങ്ങൾ പുതിയ വസ്തുവിന് ഒരിടത്തും ഉണ്ടാക്കുന്നില്ല. ഇതാണ് ഉപനിഷത്ത് നമുക്ക് കാട്ടിത്തരുന്ന സർവജ്ഞത്വം. ഈ സർവജ്ഞത്വം ബോധ സാക്ഷാത്കാരം നേടിയ ആൾക്ക് മാത്രമേ സാധ്യമാകൂ. ബുദ്ധിക്കെങ്കിലും ആ ബോധതത്വം വ്യക്തമായി പിടികിട്ടിയാൽ അദ്ദേഹത്തിന് ഇത് ബോധ്യമാകും, ഈ സർവജ്ഞത്വം. അതുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ ഉറവിടമായ ബ്രഹ്മം സർവജ്ഞമാകാതെ തരമില്ല. സൃഷ്ടിസ്ഥിതി ലയങ്ങൾ സംഭവിക്കുന്ന പരമാത്മാവ് സർവജ്ഞനാണ്. എന്തുകൊണ്ട്? ശാസ്ത്രയോനിത്വാ, ശാസ്ത്രത്തിന്റെ ഉപനിഷത്തുൾപ്പെടെയുള്ള വേദങ്ങളുടെ ഉറവിടമായത് കൊണ്ട് എന്നാണ് ആദ്യത്തെ അർത്ഥം. പിന്നെ ഇതിന് മറ്റൊരർത്ഥവും പറയാം. ബ്രഹ്മത്തെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഉപനിഷത്താണ്. എങ്ങനെ കാണിച്ചു തരുന്നു? സർവജ്ഞനായിട്ട് കാണിച്ചു തരുന്നു. അതുകൊണ്ട് പോവാം, അങ്ങനെ അർത്ഥം പറയാം. ഉപനിഷത്തിന്റെ ഉറവിടമായതുകൊണ്ട് ബ്രഹ്മം പരമാത്മാവ് സർവജ്ഞനാണ്. അല്ലെങ്കിൽ ഉപനിഷത്ത് പരമാത്മാവിനെ സർവജ്ഞനെന്ന് വിവരിച്ചിരിക്കുന്നത് കൊണ്ട് പരമാത്മാവ് സർവജ്ഞനാണ്. ശാസ്ത്രയോനിത്വാ, ശാസ്ത്രം ബ്രഹ്മത്തെ വ്യക്തമാക്കുന്നത് കൊണ്ട് എന്ന് അർത്ഥം പറയാം. ശാസ്ത്രത്തിന്റെ യോനി എന്നർത്ഥം പറയാം. അഥവാ ശാസ്ത്രം വിവരിക്കുന്നത് കൊണ്ട് ബ്രഹ്മം അഥവാ പരമാത്മാവ് സർവജ്ഞമാണ് എന്ന് രണ്ട് തരത്തിൽ അർത്ഥം പറഞ്ഞാലും പരമാത്മാവിന്റെ സർവജ്ഞത്വം സ്ഥാപിക്കുകയാണ് ഈ മൂന്നാം സൂത്രത്തിന്റെ താല്പര്യം. ശാസ്ത്രയോനിത്വാ എന്ന സൂത്രത്തിന്റെ താല്പര്യം ഏതെല്ലാം? മിക്കവാറും എല്ലാ ഉപനിഷത്തുക്കളും ആ സത്യത്തെ, പരമാത്മാവിനെ സർവജ്ഞൻ, സർവശക്തൻ, സർവവ്യാപി എന്ന് വിവരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ സദേവ സൗമ്യ ഇതമഗ്രാസി ഉമ്മ അനുഭവമുള്ള ബോധം മാത്രമേ ആരംഭത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏകം ഏവ അദ്വിതീയം, ഒന്നേ, ഒന്ന് മാത്രം, രണ്ടില്ലാത്തത്, അങ്ങനെയുള്ള ബോധം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പിന്നെ വന്നതൊക്കെ അതിൽ നാമരൂപങ്ങൾ. വികാരോ നാമധേയം, ഒരു രൂപം, ഒരു പേര്. അപ്പൊ ഇവിടെ ഒന്ന്, ഒന്ന് മാത്രം, രണ്ടില്ലാത്തത് എന്ന മൂന്ന് പദം കൊണ്ട് പരമാത്മാവിന്റെ അദ്വയാവസ്ഥ, രണ്ടില്ലാത്ത അവസ്ഥ പൂർണ്ണമായും വ്യക്തമാക്കിയിരിക്കുന്നു. ഭാഗവതവും ഗീത ആദ്യമേ വെളിപ്പെടുത്തുന്നുണ്ട്. പദംവിത തത്വവിദ തത്വം വിജ്ഞാനം അദ്വയം. രണ്ടാം ആരംഭത്തിൽ തന്നെ ഭാഗവതം പറയുന്നു എന്താ തത്വം, ഈ ജഗത്തിന്റെ തത്വം എന്താ. പദംവിത തത്വവിദ തത്വം വിജ്ഞാനം അദ്വയം. ജ്ഞാനം എന്ന് വെച്ചാൽ ബോധം, രണ്ടിന്റെ അനുഭവമില്ലാത്ത ബോധമാണ് തത്വം. തത്വവേദികൾ അത് നല്ലവണ്ണം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഏകം ഏവ അദ്വിതീയം, മൂന്ന് പദം, ഒന്ന് ഏവ ഒന്ന് മാത്രം, അദ്വിതീയം രണ്ടില്ലാത്തത്, മൂന്ന് പദങ്ങൾ കൊണ്ട് പരമാത്മാവിന്റെ അദ്വയാവസ്ഥ ഉപനിഷത്ത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആചാര്യസ്വാമികൾ പറയുന്നത് മൂന്ന് തരം ഭേദങ്ങൾ ഉണ്ടാവാം. സ്വഗത ഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം. ഈ മൂന്ന് ഭേദങ്ങളും പരമാത്മാവിൽ ഉപനിഷത്ത് നിഷേധിച്ചിരിക്കുകയാണ്. ഏകം എന്നുള്ളതുകൊണ്ട് സ്വഗത ഭേദം, ഒരു മരം, ആ മരത്തിന് സ്വഗത ഭേദമാണ്, ശാഖകൾ ഇലകൾ പൂക്കൾ ഒക്കെ അതിൽ തന്നെ ഉണ്ട്. അതിൽ തന്നെ ഉണ്ടെങ്കിലും അവ ഭേദം സൃഷ്ടിക്കുന്നു. ഇത് പൂവ്, ഇത് തടി, ഇത് ശാഖ എന്നിങ്ങനെ ഭേദം തോന്നിക്കുന്നു. ഈ സ്വഗത ഭേദം പരമാത്മാവിലുണ്ടോ ബ്രഹ്മത്തിലുണ്ടോ ഇല്ല, അതിനാണ് ആദ്യം ഏകം ഏകം എന്ന് പറഞ്ഞത്. ഏവ ഒന്ന് മാത്രം, അത് സജാതീയ ഭേദം നിഷേധിക്കുന്നു. ഒരു മരത്തിന് മറ്റൊരു മരത്തോടുള്ള ഭേദം, അതാണ് സജാതീയം. മരമൊക്കെ ഒരേ ജാതിയിൽപ്പെട്ടതാണ്. അങ്ങനെ എന്തെങ്കിലും സജാതീയ ഭേദം ഈ ബ്രഹ്മത്തിനുണ്ടോ ഇല്ല. ഒടുവിൽ വിജാതീയ ഭേദം, അദ്വിതീയം എന്ന പദം കൊണ്ട് വിജാതീയ ഭേദവും നിഷേധിച്ചിരിക്കുന്നു. അദ്വിതീയം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന് പാറക്കല്ലിനോടുള്ള ഭേദം വിജാതീയ ഭേദമാണ്. മരവും പാറയും ഒരേ ജാതിയിൽപ്പെട്ടതല്ല. അപ്പോ ആ വിജാതീയ ഭേദം, ഈ മൂന്ന് തരം ഭേദങ്ങളും ബ്രഹ്മത്തിൽ സാധ്യമല്ല, നിറഞ്ഞു തിങ്ങി നിൽക്കുകയാണ്. തൽക്കാലം നമുക്ക് ബോധങ്ങൾ ഭിന്ന ഭിന്നമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ, അത് ചിത്തമെന്ന ഉപാധിയെ ആശ്രയിച്ച് പലരുണ്ടെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഒരേ സൂര്യൻ അനേകം ജലപാത്രങ്ങളിൽ പ്രതിബിംബിച്ച് അനേക സൂര്യന്മാരുണ്ടെന്ന് തോന്നിക്കുന്നത് പോലെ, ഒരേ അഖണ്ഡ ബോധം എങ്ങും നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ബ്രഹ്മവസ്തു ചിത്തമെന്ന ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് ജീവാത്മാക്കളുടെ രൂപത്തിൽ പലതുണ്ടെന്ന് തോന്നിക്കുന്നു. അത് വെറും ഭ്രമമാണ്. ആ ഉപാധി മാറിയാൽ ഈ പ്രതിബിംബ ബോധം പോലും ബിംബമായി മാറും. പാത്രത്തിലെ ജലം ഒഴിച്ചു കളഞ്ഞാൽ പാത്രത്തിലെ പ്രതിബിംബ സൂര്യൻ പോലും സാക്ഷാൽ ബിംബസൂര്യനായി മാറും. ഇങ്ങനെയുള്ള അദ്വൈത വസ്തുവാണ് ബ്രഹ്മം. അതിനെ സൂചിപ്പിക്കാനാണ് അദ്വയാവസ്ഥയെ വെളിവാക്കുന്ന മൂന്ന് പദങ്ങൾ ഉപനിഷത്ത് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്. സദേവ സൗമ്യ ഇതമഗ്രയാസീത് ഏകം ഏവ അദ്വിതീയം. അത് പലതായി തീർന്നു, അതാണ് പ്രപഞ്ചം. തദൈക്ഷത ബഹുസ്യാം പ്രജായേ, ഞാൻ പലതായി തീരട്ടെ എന്നത് സങ്കൽപ്പിച്ചു. ആ സത്യം സങ്കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സങ്കൽപ്പങ്ങൾ കടന്നു വന്നതോടുകൂടി അത് പലതായതുപോലെ തോന്നി. അഖണ്ഡബോധത്തിൽ സങ്കൽപ്പങ്ങൾ കടന്നു വന്നു, അതായത് ചിത്തം. നമ്മൾ ഇങ്ങനെ വിവരിച്ച ഈ ബോധത്തിന് പ്രതിബിംബിക്കാൻ ഉള്ള ആശ്രയം ആയ ചിത്തം കടന്നു വന്നു. എവിടുന്ന് കടന്നു വന്നു? പരമാത്മാവിൽ അതൊന്നും കടന്നു വന്നിട്ടില്ല, കടന്നു വരാനൊക്കില്ല. പിന്നെ കടന്നു വന്നത് എങ്ങനെ? കടന്നു വന്നു എന്ന് തോന്നുന്നു. ചിത്തമുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഈ പലതിന്റെ തോന്നൽ. ചിത്തം എവിടുന്ന് വന്നു? എങ്ങും നിറഞ്ഞ് ആനന്ദസ്വരൂപമായി പൂർണമായി നിൽക്കുന്ന പരമാത്മാവിൽ മനസ്സ്, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ. മനസ്സ് എവിടുന്ന് കടന്നു വരാനാണ്? നല്ലോണം ചെയ്യാൻ ഇവിടം മുതൽ മായയാണ്. മായ മനസ്സെന്നല്ല, എനർജിയുടെ സ്പന്ദനം, പ്രാണസ്പന്ദനം എവിടുന്ന് കടന്നു വരാൻ? പരമകാരണമായ ബോധം സർവത്ര നിറഞ്ഞ് ആനന്ദസ്വരൂപമായി വർത്തിക്കുമ്പോൾ അതിൽ ഒരു ശക്തിസ്പന്ദനം എവിടെ നിന്ന് കടന്നു വരാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോ എനർജി മുതൽ മായ ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ല. പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു കാലത്തും എനർജി എവിടെ സ്പന്ദിക്കുന്നു, എന്തിന് സ്പന്ദിക്കുന്നു ഒരിക്കലും പിടിയിട്ടില്ല. ഇത് വേദാന്തത്തിന്റെ പെരുമ്പറ ഘോഷമാണ്. ചന്ദ്രനിലോ സൂര്യനിലോ പോയാലും ഇതിന്റെ രഹസ്യം പിടിയിട്ടില്ല. കാരണം ഇതുണ്ടായിട്ടില്ല, വെറും മരുഭൂമിയിലെ വെള്ളം, ഒന്നും ഉണ്ടായിട്ടില്ല. ഗുരുദേവൻ തന്നെ ആത്മോപദേശത്തിൽ പറയുന്നു, മരണവുമില്ല, ഉറപ്പുമില്ല, വാഴവും നരസുരരാതിയും ഇല്ല. സംശയമൊന്നും വെച്ചുകൊണ്ട് പറയല്ല, നരസുരരാതിയും ഇല്ല. പിന്നെ എന്താ ഇതൊക്കെ? നാമരൂപം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നാമരൂപം? ഓ, ഈ നാമരൂപം സ്വർണത്തിൽ ആഭരണങ്ങളുണ്ടായതുപോലെ ഉണ്ടായ നാമരൂപമാണോ? അല്ല, അതും സത്യമല്ല. കാരണം സ്വർണം കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്, ആഭരണങ്ങളായി. ഇവിടെ അങ്ങനെ മുറിക്കാനും നോക്കില്ല. സർവത്ര നിറഞ്ഞകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തെ മുറിച്ച് സൂര്യനും ചന്ദ്രനുമാക്കാനും ഇവിടെ പറ്റില്ല. പിന്നെ എങ്ങനെ മരുവിൽ അമർന്ന മരീചി നീരുപോൾ നിൽപ്പൊരു ഗുരുള? ഒരു സംശയവും ഗുരുദേവനെപ്പോലുള്ള സത്യദർശിയത്തിന്റെ. മരുവിൽ അമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു ഗുരുള, മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം പോലെ അഖണ്ഡ ബോധ ബ്രഹ്മത്തിൽ കാണുന്ന വെറും തോന്നൽ. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, പക്ഷെ ഒരു സരസ് അലയടിക്കുന്നതായിട്ട് തോന്നുന്നു, മരീചി നീര്. അത് തന്നെ ഗുരുദേവന്റെ ഒരു ഒരു പ്രത്യേക പദപ്രയോഗമാണ്. സൂര്യകിരണം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്ന വെള്ളം, മരുവിൽ അമർന്ന മരീചി നീര് പോലും നിൽപ്പൊരു പൊരുളാണ്. ഈ ജനനവും മരണവും മനുഷ്യനും ദേവനും മൃഗങ്ങളും ഒക്കെ മരുവിലമർന്ന മരീചി നീരുപോലെ കാണപ്പെടുന്ന കാഴ്ചയാണ്. പൊരുളല്ല, അവയിൽ യാതൊരു സത്യസ്ഥിതിയുമില്ല. ഇതോർത്തിടേണം, ഇതൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഇത് നല്ല ഉറപ്പിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് കർമ്മരംഗത്ത് നിൽക്കുക, തലകുത്തി നിൽക്കുകയോ ചാടുകയോ ഓടുകയോ യുദ്ധം ചെയ്യുകയോ എന്തു വേണോ ചെയ്യുക, പക്ഷെ ഇത് ഉറപ്പിച്ചുകൊണ്ട്. അല്ലെങ്കിലോ പരമ ദുഃഖം, അതിനാണ് ഇല്ലാത്തതുണ്ടെന്ന് കരുതി അതിൽ കയറി ഞാൻ എന്റേത് നിന്റേത്, ഞാനിപ്പോ തകർത്ത് കളയും, ഇപ്പോ എല്ലാം പാമ്പിട്ട് ശരിപ്പിക്കളയും, ഇപ്പോ ഒന്നും ചെരുപ്പെടുത്താനും ഇല്ല. അപ്പൊ ഇത് അറിഞ്ഞോണ്ട് പ്രവർത്തിച്ചാൽ ഒന്നാം തരം. അതെങ്ങനെ സാർ? അതാണ് ഞങ്ങൾ പലപ്പോഴും പറയാറുള്ള കുറച്ചൊരു പരിശീലനം വേണമെന്നുള്ളത്. രാമൻപിള്ളയുടെ രാവണവേഷം അഭിനയിക്കും പോലെ രാമൻപിള്ള ഭാവം വീട്ടിൽ അല്പം കനിയൊക്കെ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം വന്ന് രാവണന്റെ വേഷം കിട്ടി, ഗംഭീരമായിട്ട് അലറുന്നു, ചാടുന്നു, കുട്ടികളൊക്കെ നിലവിളിച്ചു ഓടുന്നു. അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചിരിയാണ്, പാവൻപിള്ള ഞാൻ രാമൻപിള്ള അല്ലാതെ അണു പോലും രാവണനായിട്ടില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഇതുപോലെ കളിക്കുക. കൃഷ്ണൻ കളിച്ചതുപോലെ, കൃഷ്ണൻ അല്ലാതെ ലോകത്തെ നന്നാക്കിയ ആളൊന്നുമല്ല. കൃഷ്ണൻ നമുക്ക് കാണിച്ചു തന്നത് കൃഷ്ണൻ പൂർണാവതാരമായതിന്റെ രഹസ്യം. ദുഃഖിച്ചൊരു തുള്ളി കണ്ണുനീർ അദ്ദേഹത്തിന്റെ കണ്ണിൽ പൊടിഞ്ഞതായി വ്യാസൻ ഒരിടത്തും പറഞ്ഞില്ല. തന്റെ കുഞ്ഞുങ്ങൾ പോലും ഏരക പുള്ളിയിൽ മരിച്ചു വീണപ്പോൾ സന്തോഷിച്ചു. എന്താ ഇവിടെ ഒന്നുമില്ല, ഇതൊരു കളിയാണ്. ഈ കളിയിൽ ആര് മരിക്കാൻ? ഇവിടെ മരണവുമില്ല, ഉറപ്പുമില്ല, വാഴവും. ഈ ഭ്രമത്തെ നേരെയാക്കിയിട്ട് ദുഃഖം ഒഴിവാക്കാമെന്ന് ആരും കരുതണ്ട. ഇത് ഭ്രമമാണ്, അപരിഹാര്യമാണ് ഇവിടുത്തെ ഈ ഭ്രമ കോലാഹലം. അതിനെ ഒഴിവാക്കിയിട്ടൊന്നും ആർക്കും സുഖം നേടാൻ ഒരു ചക്രവർത്തിക്കും സത്യമല്ല. അതുകൊണ്ട് സത്യമറിയുള്ളൂ. അപരിഹാര്യർത്ഥേ നത്വം ശോചിത്വമർഹസി. ഇതാണ് കൃഷ്ണന്റെ ഉപദേശം. അത് ദുഃഖിച്ചിട്ട് കാര്യമില്ല, വെറുതെ ഉപദേശിക്കുകയായിരുന്നില്ല. അദ്ദേഹം തന്റെ ജീവിതത്തിൽ സർവഥാ അത് പ്രാവർത്തികമാക്കി കാണിച്ചു. ആ ഒറ്റ കാര്യമാണ് കൃഷ്ണനെ പൂർണാവതാരമാക്കിയത്, അല്ലാതെ അദ്ദേഹം കംസന വലിച്ചതോ അതോ ഇതൊന്നുമല്ല. പൂർണ്ണ സത്യനിഷ്ഠ ആരംഭം മുതൽ തന്നെ. അത്ര ഗംഭീരമായ സത്യത്തെ സത്യം അത് ഉപദേശിക്കുന്നു. ഉപനിഷത്ത് പറയുന്നു ബ്രഹ്മം പരമാത്മാവ് സർവജ്ഞനാണ്. അതുകൊണ്ട് പരമാത്മാവിനെ നമുക്ക് സർവജ്ഞനായി അംഗീകരിക്കാം. മറ്റൊന്ന്, ആ സർവജ്ഞത്വം ഉൾക്കൊള്ളുന്ന വേദത്തിന് ഉറവിടമായതുകൊണ്ടും സർവജ്ഞനായി അംഗീകരിക്കാം. ഇതാണ് ശാസ്ത്രയോനിത്വ എന്ന മൂന്നാം സൂത്രത്തിന്റെ താല്പര്യം. ഇനി ഒരു സൂത്രം കൂടെ നമ്മൾ ചർച്ച ചെയ്തും ചെയ്യും. 8, 11, 12 തീയതികളിൽ ഈ ബ്രഹ്മസൂത്രം. ഇനി ഒരു സൂത്രമുള്ളത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സൂത്രമാണ്, തത്വസമന്വയ എന്ന സൂത്രം. അത് ഈ മൂന്ന് ദിവസം കൊണ്ട്, അത് 8, 11, 12 ഈ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യും. ഈ ജഗസൂത്രിയുടെ ഒരു സാമാന്യമായ രൂപം മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റൂ. കാരണം അരമണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ. കുറെ കൂടെ ഒക്കെ വിശദമായി ചർച്ച ചെയ്യാനുള്ള സൂത്രങ്ങളാണ് ഇത്. മതി, ആകെ 585 സൂത്രങ്ങളാണുള്ളത്. അതിലെ ആദ്യത്തെ 4 സൂത്രം ഇതൊക്കെ. സൂത്രം കുറെ ചർച്ച ചെയ്തുകൊണ്ടൊന്നുമില്ല. ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായ അംശം നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഉടനീളം ഈ ചെയ്തതൊക്കെ, എഴുതിയതും പ്രസംഗിച്ചതും ഒക്കെ ഈ ഒരൊറ്റ ലക്ഷ്യം, എനിക്കിത് അനുഭവിക്കാൻ പറ്റുമോ? എന്താ പ്രയാസം? ഇതങ്ങോട്ട് ചിന്ത ചെയ്ത് ഉറപ്പിച്ചപ്പോ എല്ലാം ബ്രഹ്മമയം എന്ന് ഒരു പ്രയത്നവും കൂടാതെ ബുദ്ധി പറയുന്നു എപ്പോഴും. അതുകൊണ്ടെന്താ, നല്ല സുഖം. ആരോടും ഒരു രാഗമോ ദ്വേഷമോ ഒന്നുമില്ല. ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, നമുക്കൊക്കെ ഇത് നടപ്പാക്കാൻ പറ്റും. അല്പം ഒന്ന് ശ്രദ്ധിച്ച് ആരംഭിച്ചാൽ മതി. അല്ലാതെ ജ്ഞാനം എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഇത് അനുഭവപ്പെടുത്താനുള്ള ശ്രമം തുടരുക. അതിന് ജഗദീശ്വരൻ നമ്മളൊക്കെ അനുഗ്രഹിക്കുന്നതാകട്ടെ.
1: ഓം നമഃശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫീഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Simuthi Asanyam Rashmin Sudara Samyetana Anabini Samyetana Sengtavati Samyetana Tihavisi ഭഗവത്പാദം സങ്കരം സങ്കരാചാരം.
4: ಸರ್ವಪ್ರಕಾಶನಪರಹಸರ್ವಪುರುಷಾಣಿಷ್ಟಪ್ರಾಪ್ತಿಪರಿಹಾರೋಪಾಯ പ്രത്യക്ഷാനുമാനാഭ്യമേവ സിദ്ധത്വം ആഗമാന്വേഷണം. അതാണ് ഇവിടെ പറഞ്ഞു കിട്ടിയത്. പ്രത്യക്ഷമായ കാര്യങ്ങളിൽ വേദത്തിൻ്റെ ആവശ്യമില്ല. പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ അറിയേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി വേദത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. വേദം അലൗകികമായ അറിവിന് വേണ്ടിയിട്ടാണ്. പ്രത്യക്ഷ അനുമാനങ്ങളിലൂടെ അറിയാൻ കഴിയാത്ത കാര്യത്തെക്കുറിച്ചാണ്. അതെന്ത്? പരലോകം, ആത്മാ. ആത്മാ എന്ന് പറഞ്ഞാലും പോരാ, ആത്മാവിൻ്റെ വിശേഷതകൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ വാസ്തവ സ്വരൂപം, ഇതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് വേദം. എന്നുവെച്ചാൽ അസതി ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാനി ജന്മാന്തര ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഇച്ഛാസ്യാത്. അസതി ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാനി, ജന്മാന്തര സംബന്ധിയായ ഒരാത്മാവ്. ജന്മത്തിലല്ല, ഇതിനെ പൂർവ്വ ജന്മത്തിലും പൂർവ്വജന്മത്തോടും ഈ ആത്മാവിന് ബന്ധമുണ്ടായിരുന്നു. വരുന്ന ജന്മങ്ങളിലും കൂടും ഈ ആത്മാവിന് ബന്ധമുണ്ട്. ജന്മാന്തരം എന്ന് വെച്ചാൽ ശരീരാന്തരം എന്നുള്ളത്. ഇനിയൊരു ശരീരം കിട്ടും, അതിനും ഈ ആത്മാവിന് ബന്ധമുണ്ട്. ഇനിയും ഒരു മറ്റൊരു ശരീരത്തെ ഈ ആത്മാവ് സ്വീകരിക്കും. അങ്ങനെ ഒരു ആത്മാവ് മുമ്പ് പല ശരീരങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും പല ശരീരങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. അതാണ് ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാനം. അല്ല, കേവലം ആത്മജ്ഞാനം പോരാ. കാരണം ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ അതിന് തന്നെക്കുറിച്ചുള്ള അറിവ് തന്നെ അർത്ഥമുള്ളൂ. ആത്മാന്ന് വെച്ചാൽ താൻ, സ്വരൂപ സ്വഭാവം. ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരുവന് തന്നെക്കുറിച്ചുള്ള അറിവ്. ഇപ്പം തന്നെക്കുറിച്ച് എങ്ങനെ അറിയുന്നു? പുരുഷനായോ സ്ത്രീയായിട്ടോ യുവാവായിട്ടോ വൃദ്ധനായിട്ടോ ഒക്കെ അറിയുന്ന ആത്മജ്ഞാനം തന്നെ. പക്ഷേ ഈ ആത്മജ്ഞാനം കൊണ്ട് പ്രയോജനമില്ല. എന്തുകൊണ്ട്? ഈ ആത്മജ്ഞാനം ശരീര സംബന്ധിയാണ്, തന്നെക്കുറിച്ചുള്ള അറിവില്ലാത്ത അറിവില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ ശ്രുതി പറയുന്ന എന്താണ്? ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായൊരാത്മാവിനെ കുറിച്ച്. അങ്ങനെ ഒരാത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവിന് മറ്റ് ശരീരങ്ങളുമായും ബന്ധം കാണും. പൂർവ്വ ഭാവി ശരീരങ്ങളുമായും ബന്ധമുണ്ടാകും. അങ്ങനെ ഒരറിവുണ്ടായാൽ ജന്മാന്തര ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഇച്ഛാസ്യ. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവിനെ കുറിച്ച് അറിവുണ്ടായിക്കഴിഞ്ഞാൽ, ഈ ശരീരമാകുന്ന ആത്മാവിനെ കുറിച്ച് അറിവുണ്ടായാൽ വേദത്തിന് ആവശ്യമൊന്നും വേണ്ട. അല്ലാതെ തന്നെ അറിയാം. നീ ആരെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നാരെന്ന് പറയുന്നു. ഇതാണ് ഈ ശരീരാത്മ. അവിടെ അവൻ പറയുന്നവൻ അറിയുന്നില്ല ഇത് ശരീരമാണോ മനസ്സാണോ ബുദ്ധിയാണോ, ഇതൊന്നും അറിയുന്നില്ല. താനെന്ന് മാത്രം പറയുന്നു. പക്ഷെ വേദം അതല്ല, മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്ന ആത്മാവുണ്ടെന്ന് പറയുന്നു. കൂടെ മീമാംസകർ ഇത്രയും അംഗീകരിക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് പോകുന്ന ഒരാത്മാവുണ്ട്. ആത്മാവ് ഇനി ശരീരത്തെ സ്വീകരിക്കും, അവിടെ ഇഷ്ടത്തെ പ്രാപിക്കണം, എന്നിട്ട് സ്വർഗാവിക്കണം. അനിഷ്ടത്തെ ഒഴിവാക്കണം, നരക അനുഭവത്തെയും പറ്റും. അതാണ് ഇഷ്ടപ്രാപ്തി അനിഷ്ടപരിഹാര ഇച്ഛാസ്യ. അങ്ങനെ ഒരാഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഇഷ്ടത്തെ, ഇഷ്ടം എനിക്ക് കൈവരണം, അനിഷ്ടം ഒഴിവാകണം എന്ന ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ടെന്നറിയണം. സ്വഭാവവാദി ദർശന. സ്വഭാവവാദി എന്ന് പറയുന്നത് ചാർവാകൻ. അപ്പൊ സ്വഭാവവാദം എന്ന് പറയുന്നത് എന്താണോ? ഒരു കാര്യത്തെക്കുറിച്ച് സ്വഭാവവാദിയുടെത്ത് എങ്ങനെ എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ല. ഒരു കാര്യത്തെ സംബന്ധിച്ച് ഏതിനും ഒരേ ഒരു സമാധാനമുള്ള എന്താണ്? സ്വഭാവം. അതതിൻ്റെ സ്വഭാവം എന്തുകൊണ്ട്, എങ്ങനെ അഗ്നി പ്രകാശിക്കുന്നു, എന്തുകൊണ്ട് അതിന് ഉഷ്ണം വരുന്നു എന്ന് ചോദിച്ചാൽ അതതിൻ്റെ സ്വഭാവം. ജലം എന്തുകൊണ്ട് ശീതമായിരിക്കുന്നു, അതതിൻ്റെ സ്വഭാവം. അപ്പോൾ അവിടെ അതിനപ്പുറം ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ശരീരം എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, ഇതിൻ്റെ സ്വഭാവം. എന്തുകൊണ്ട് നശിക്കുന്നു, ഇതിൻ്റെ സ്വഭാവം. അങ്ങനെ പ്രപഞ്ചത്തിലുള്ള ഏത് കാര്യങ്ങളെക്കുറിച്ചും ഈ സർവാകരിലെ ഒരു വിഭാഗമാണ് സ്വഭാവവാദികൾ. അവർ പറയുന്നു ഇതിങ്ങനെ എന്തുകൊണ്ട് ഈ ജന്മം ഉണ്ടായി, ഇതൊക്കെ ഇതിൻ്റെ സ്വഭാവം, നാശം അതതിൻ്റെ സ്വഭാവം, ഇതിനപ്പുറം അത് ഒന്നും അറിയത്തില്ലല്ലോ. മരണശേഷം ജന്മപൂർവ്വം ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇതിനപ്പുറം ഒരു ആത്മാവ് ഇല്ല, ഇല്ലെന്നാണ് അവർ തീരുമാനിക്കുന്നത്. അറിയാത്തതില്ല, ഉണ്ടെങ്കിൽ അറിയേണ്ടായിരുന്നു. മരണശേഷം മരിച്ച് അതിന് ശേഷം ആരെങ്കിലും തിരിച്ചു വരാറുണ്ടോ? ഇല്ലല്ലോ, മരിച്ചവരെല്ലാം പോയി. ഇതെല്ലാം നടക്കുന്നത് പ്രപഞ്ചം എന്ന് പറയുന്ന അതിൻ്റെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. സ്വഭാവവാദത്തിലുള്ള ഒരു പ്രധാന എന്ന് പറയുന്ന ഒരു കാര്യകാരണ ബന്ധത്തെ ഒരിടത്ത് സ്വീകരിക്കുന്നില്ല. കാര്യകാരണ ബന്ധമൊന്നുമില്ല, അതല്ല അതിൻ്റെ സ്വഭാവം. വിത്തത്തിൽ വൃക്ഷത്തിൽ നിന്ന് എന്തുകൊണ്ട് ആ വിത്തുണ്ടായി, അത് വൃക്ഷത്തിൻ്റെ സ്വഭാവം. വിത്തിൽ നിന്ന് എന്തുകൊണ്ട് വൃക്ഷം ഉണ്ടാകുന്നു, അതതിൻ്റെ സ്വഭാവം. അങ്ങനെ ഇതിനൊന്നും പരസ്പര കാര്യകാരണ ഭാവത്തെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ശരീരവ്യതിരിക്തമായ ആത്മാവിനെ സ്വീകരിക്കുന്നില്ല, പരലോകത്തെ അംഗീകരിക്കുന്നില്ല, അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അംഗീകരിക്കുന്നില്ല, വേദത്തെ അംഗീകരിക്കുന്നില്ല. ചാർവാകൻ ആദ്യം പറയും, വൈദികരങ്ങനെയല്ല. തസ്മാത് ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വേ ജന്മാന്തര ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ വിശേഷേജ ശാസ്ത്രം പോർത്തതേ. അതിൻ്റെ ശാസ്ത്രം എന്നുവെച്ചാൽ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. ഇവിടെ വേദത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളെയും ശാസ്ത്രം എന്ന് പറയും, പക്ഷെ ഇവിടെ വേദമാണ്. അതെന്താണ്? ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വേ, ജന്മാന്തര സംബന്ധിയായ ഒരു ആത്മാവുണ്ട്. ജന്മാന്തര സംബന്ധി എന്ന് വെച്ചാൽ ശരീരാന്തര സംബന്ധി, മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്ന ഒരാത്മാവുണ്ട്. അതുകൊണ്ട് ജന്മാന്തര ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ വിശേഷിച്ച്, അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഈ ശരീരത്തിനുള്ളിൽ ഒരാത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ടുണ്ട്. ആത്മാവ് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കും. ഈ ശരീരം നശിച്ചാൽ അവിടെ ജന്മാന്തരം, അതാണ് അന്യജന്മം. അവിടെ ഇഷ്ടം നേടണം, അനിഷ്ടത്തെ ഒഴിവാക്കണം. അതിനുള്ള എന്താ ഉപായം എന്ന് ഇവിടെ ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതാണ് ശാസ്ത്രം, ശ്രുതി. അതാണ് ശ്രുതിയുടെ ജോലി. അതുകൊണ്ട് ശ്രുതി ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മരണശേഷം. ഇത് മീമാംസകരുടെ നിലപാടാണ്. ഏയം പ്രേതേ വിചികിത്സ മനുഷ്യ അസ്ഥിത്യകേ നായം അസ്ഥിതികേ. കഠോപനിഷത്തെ നമ്മൾ ചർച്ച ചെയ്താണ് ചിലർ പറയുന്നു മരണശേഷം ശരീരനാശം, ഇതിനു ശേഷം ആത്മാ ഉണ്ട് എന്ന് ചിലർ പറയുന്നു. താൻ ശേഷിക്കുന്നു എന്ന് പറയുന്നു ചിലർ പറയുന്നു. പിന്നീടൊന്നും ശേഷിക്കുന്നില്ല. ചാർവാകനം ഉപക്രമ്യ അസ്ഥിത്യവ ഉപലബ്ധവ്യ ചിലർ പറയുന്നു. അല്ല, ഇതിനു ശേഷം ഉണ്ട്, ഉണ്ട് തന്നെ അറിയണം, ഉണ്ടെന്ന് തന്നെ അറിയണം, ഇപ്പോൾ അറിയണം. ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്, ശരീരനാശത്തിന് ശേഷവും അത് നിലനിൽക്കുന്നു എന്ന് തന്നെ അറിയണം. നിത്യവുമാദി നിർണയ ദർശന, ഇതെല്ലാം ശ്രുതി ശാസ്ത്രത്തിൽ നിർണയിച്ചിട്ടുണ്ട്. യഥാച മരണം പ്രാപ്യ, അവിടെ തന്നെ. ഇനി മരണത്തിന് ശേഷം എന്താണ്? ശരീരനാശത്തിന് ശേഷം ഇതിവക്രമ്യ എന്നാരംഭിച്ചിട്ട് പറയുന്നു, യോനിമന്യ പ്രബദ്ധ്യന്തി ശരീരത്വായ ദൈന. ഈ ജീവാത്മാവ് മറ്റൊരു ശരീരത്തിന് വേണ്ടി വേറൊരു ജന്മത്തെ പ്രാപിക്കുന്നു. പശു, പക്ഷി, മനുഷ്യ, ദേവ ജന്മത്തെ പ്രാപിക്കുന്നു. താനും അന്യ അനുസയന്തി യഥാ കർമ്മ യഥാശുഭം. അപ്പോൾ ചിലരെന്ത് ചെയ്യുന്നു? സ്ഥാവരങ്ങളെ പ്രാപിക്കുന്നു, വൃക്ഷലതാദികളെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു അനുസമയന്തി. ഇതെങ്ങനെ? ഇതെല്ലാം ചിലർ ദേവതാഭാവത്തെ പ്രാപിക്കുന്നു, ചിലപ്പോൾ മനുഷ്യജന്മത്തെ എടുക്കുന്നു, ചിലർ പശു, പക്ഷി, ചിലർ വൃക്ഷലത. ഈ വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു? യഥാ കർമ്മ, അവരുടെ കർമ്മം അനുസരിച്ച്, യഥാശ്രുതം, അവരുടെ ഉപാസന അനുസരിച്ച്. ദൈവലോകപ്രാപ്തിയും മറ്റും ഉപാസന കൊണ്ടാണ്, ബ്രഹ്മലോകപ്രാപ്തി വരെയുള്ളത്. ഇവിടെ സ്ഥാനം എന്നെല്ലാം പറഞ്ഞല്ലോ, വൃക്ഷലതാദികൾ മറ്റുമൊക്കെ പ്രാപിക്കുന്നത് കർമ്മം കൊണ്ട്. കർമ്മവും ഉപാസനയനുസരിച്ച്, ജ്ഞാനമല്ല വിധിച്ച. അത് തന്നെ അടുത്ത് പറയുന്നത് സ്വയം ജ്യോതി ഉപക്രമ്യ അബൃതാരണ്യത്തിൽ തന്നെ. സ്വയം ജ്യോതിസാണ് ചർച്ച ചെയ്യുന്നത്, മുഖ്യമായിട്ട് സുഹൃത്തെ കുറിച്ചാണ്, സ്വപ്നത്തെ കുറിച്ച്. അവിടെ അവൻ സ്വയം ജ്യോതിസായിരിക്കുന്നു. അത് സ്വപ്നത്തെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാകും, സ്വയം ജ്യോതിസാണ് എന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നു, തം വിദ്യാകർമ്മണി സമന്വാരഭേദേ. സ്വയം ജ്യോതിസായിരിക്കുന്നെങ്കിലും ഈ ശരീരനാശത്തിന് ശേഷം അവൻ, ആ ജീവൻ, അവൻ്റെ ഉപാസനയും കർമ്മത്തെയും പിന്തുടരുന്നു. എന്നുവെച്ചാൽ അതനുസരിച്ച് അവൻ അടുത്ത ജന്മത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ഉപാസന കർമ്മം എന്ന് പ്രത്യേകിച്ച് എന്തുകൊണ്ട് പറയുന്നു? കാരണം ഇത് വേദമാണ് ഇവിടെ വിഷയം. വേദത്തിലെ കർമ്മങ്ങളെക്കുറിച്ചും ഉപാസനയെക്കുറിച്ചും ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ വൈദികന്റെ ജന്മത്തെക്കുറിച്ചാണ് പറയുന്നത്, സാധാരണ മനുഷ്യന്റെ ജന്മത്തെക്കുറിച്ചല്ല. വൈദികൻ എന്ന് പറയുമ്പോൾ അവൻ കർമ്മം ഉപാസനകളിൽ മുഴുകിയിരിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ കർമ്മവും ഉപാസനയും അനുസരിച്ചാണ് ജന്മം. സാധാരണ മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ജായസ്വം പ്രിയസ്വം, ഇവിടെ തന്നെ ജനിക്കുന്നു മരിക്കുന്നു. അത് പ്രത്യേകിച്ച് ആ ജീവനൊരു ഗതിയൊന്നുമില്ല, തൃതീയം സ്ഥാനം. പക്ഷെ വൈദികനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല, കർമ്മവും ഉപാസനയൊക്കെ അനുഷ്ഠിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ ആ സ്വയം ജ്യോതിസായിരിക്കുന്ന ആ ആത്മാവിനെ തന്നെ മരണശേഷം, അവൻ ഇവിടെ തന്നെ സ്വയം ജ്യോതിസായിരിക്കുകയാണ്, പക്ഷെ അങ്ങനെ ആയിരുന്നിട്ടും അവൻ്റെ അവനിവിടെ എന്ത് ചെയ്യുന്നു, അതിനെല്ലാം വിസ്മരിച്ചിട്ട് ഉപാസനയിലും കർമ്മത്തിലും മുഴുകുന്നു. അതുകൊണ്ട് അതിനനുസരിച്ച് അവന് അടുത്ത ജന്മത്തെ പെട്ടെന്നു ഇതെല്ലാം അവനോടൊപ്പം പോകുന്നു എന്നർത്ഥം. പുണ്യമായി പുണ്യേന കർമ്മങ്ങൾ ഭൂതി പാപേന, അവിടെ തന്നെ പറയുന്നു പുണ്യകർമ്മം കൊണ്ട് പുണ്യജന്മത്തെ പെട്ടെന്നു, ദേവാദികൾ വരെയുള്ള ജന്മത്തെ പെട്ടു. പാപ പാപേന, പാപകർമ്മം കൊണ്ട് സ്ഥാവരാദി പാപജന്മം കിട്ടുന്നു. ശിലതാദികളായിട്ടൊക്കെ കിട്ടുന്നത്, പശുപക്ഷ്യാദികളായിട്ടൊക്കെ കിട്ടുന്നത് ജന്മം പാപഫലമാണ്. ഇരിച്ച ഇവിടെയെല്ലാം എന്താണ് പറയുന്നത്? ശരീരം വ്യതിരിക്തമായ ഒരാത്മാവുണ്ട്. ആത്മാവിന് ഈ ശരീരനാശത്തിന് ശേഷം വീണ്ടും ജന്മമുണ്ട്, പുനർജന്മം എന്നൊക്കെ പറയുന്നത് ഇവിടെ ശ്രുതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ യഥാകർമ്മ യഥാശ്രുതം വിദ്യാകർമ്മണി എന്നെല്ലാം പറയുന്നിടത്ത് ശ്രുതം വിദ്യ എന്നൊക്കെ പറയുന്ന ഉപാസനയാണ്. ഇത് പലരും വ്യാഖ്യാതാക്കൾക്ക് വന്ന് ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിയും ആവർത്തിച്ചു വരും, മുമ്പ് പല സ്ഥലത്തും വന്നിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മളിത് വ്യക്തമാക്കിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഇതിൻ്റെ താല്പര്യം ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാവും, വ്യക്തമാകത്തുമില്ല. അപ്പോൾ ഭാഷകാരൻ തുടങ്ങുന്നതിന് ഉപാസന കണ്ടമാണ്. ആ ഉപാസന ജ്ഞാനം, ഉപാസനയുടെ ഫലം ജ്ഞാനഫലം. ഇത് ഏത് സന്ദർഭത്തിൽ വരുമ്പോൾ ഇതെല്ലാം കൂടിക്കുഴഞ്ഞു വരും. വരുമ്പോൾ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാവും. ബ്രഹ്മലോകം, അവിടുത്തെ അമൃത സരസ്, അവിടുത്തെ ആനന്ദം, സങ്കല്പം കൊണ്ട് ആനന്ദത്തെ പ്രാപിക്കുന്നു, ഇങ്ങനെയുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ഉപാസനയെക്കുറിച്ചായിരിക്കും പറയുന്നത്. മറിച്ച് കൃതകൃത്യത പോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ജന്മാഭാവം, കൃതകൃത്യത എന്നെല്ലാം പറയുമ്പോൾ അത് ജ്ഞാനത്തിൻ്റെ ഫലമാണ്. ദൈവലോകം, പിതൃലോകം ഇതൊക്കെ പറയുമ്പോൾ കർമ്മത്തിൻ്റെ ഫലമാണ്. ഫലം പറയുന്നതനുസരിച്ച് മനസ്സിലാക്കണം ഇവിടെ ഇന്നതാണ്. ചിലടത്ത് നേട്ടം നിർദ്ദേശിച്ചു. ഇപ്പൊ വിദ്യ എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല ഇത് ജ്ഞാനമാണോ ഉപാസനയാണോ. പക്ഷെ ഫലം പറയുന്ന എന്താണ്? ജന്മത്തെക്കുറിച്ച് പറയുന്നു. ഉറപ്പിക്കാം, ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വിദ്യ എന്ന് പറയുന്ന ഇവിടെ ജ്ഞാനമല്ല, ഉപാസനയാണ്. അതിനാണ് അത്തരം ഫലമുള്ളത്. അത് വ്യക്തമായി മനസ്സിലാക്കും. ജപയിഷ്യാമി ഉപക്രമ്യ വിജ്ഞാനമായി ഇതിജ വ്യതിരിക്താത്മാസ്തിത്വം. അവിടെ തന്നെ ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായ ഒരു ആത്മാവുണ്ട്. അതിന് പറയുന്നു വിജ്ഞാനമയ, ജ്ഞാനസ്വരൂപനായ, വിജ്ഞാനസ്വരൂപനായ അത് ജഡമല്ല, ഈ ശരീരമല്ല. ശരീരം വിജ്ഞാനമയമല്ലല്ലോ, ശരീരം ജഡമായി അവശേഷിക്കുന്നു. മരണശേഷം അത് ജഡമായി അവശേഷിക്കുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് നാശം വന്നു കഴിഞ്ഞാൽ അത് ജഡമായി പോകുന്നു. അപ്പോൾ വിജ്ഞാനമയനെന്ന് ശരീരത്തിന് പറയാൻ കഴിയും. അപ്പോൾ വിജ്ഞാനമയനായ ഒരാത്മാവുണ്ട്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ആത്മാവിനെ അറിയുന്നതിന് ശാസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ട്, ഇത് ശ്രുതിയുടെ വേദത്തിൻ്റെ ആവശ്യമുണ്ട്. അല്ലാതെ ഇത്തരം ഒരു ആത്മാവിനെ അറിയാൻ കഴിയത്തില്ല. തത് പ്രത്യക്ഷ വിഷയമേ വേദിച്ചത് പറയുന്നു, എന്തിന് ശ്രുതിയുടെ ആവശ്യം? ആത്മാവ് പ്രത്യക്ഷമാണ്. എന്തുകൊണ്ട്? അഹം എന്നുള്ള അനുഭവം, ഞാനെന്നുള്ള അനുഭവം. ഞാനെന്ന് പറയുന്നത് ജഡമുണ്ടല്ലോ, ഞാനെന്ന് പറയുന്നത് ബോധമാണ്. അപ്പോൾ ജ്ഞാനെന്നുള്ള അനുഭവത്തിന് വിഷയമായിരിക്കുന്നതാണ് ആത്മാവ്. ഇതറിയുന്നതിന് അത് ശരീരമല്ലെന്ന് പറയാം. കാരണം എൻ്റെ ശരീരമെന്ന് പറയുന്നു, ഞാനെന്നും എൻ്റെ ശരീരമെന്നും പറയുന്നു. ശരീരം എൻ്റേതാകുമ്പോൾ ശരീരത്തിൽ നിന്ന് വേറിട്ടാണ് ഞാൻ. ഇതാണ് യുക്തി. അല്ലെങ്കിൽ എന്റെ ശരീരം എന്ന് അങ്ങനെ പറയാൻ പറ്റും. എന്റേതെന്ന് പറയുമ്പോൾ എന്റെ പശു എന്ന് പറയും. അപ്പൊ പശുവിൽ നിന്ന് വേറിട്ടാണ് ഞാൻ, അല്ലെ എന്റെ ശരീരം എന്ന് പറയും. അപ്പൊ ശരീരത്തിൽ നിന്ന് വേറിട്ടാണ് ഞാൻ. അപ്പൊ ഞാനെന്ന് പറയുന്നത് പ്രത്യക്ഷമാണ്. ഞാനെന്ന് പറയുന്നത് സ്വാനുഭവമാണ്. ഇത് ആത്മാവാണ്, ശരീരമല്ല. അപ്പൊ അനുഭവത്തിൽ തന്നെ യുക്തി കൊണ്ട് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിക്കാം. പിന്നെ ഇതിന് അശ്വതിയുടെ ആവശ്യം ചോദിക്കുന്നു. പ്രത്യക്ഷ വിഷയമേ വേദി നാ ശരിയല്ല. വാദി വിപ്രതിപത്തി ദർശന ഇങ്ങനെ പറയുന്നു, ഞാൻ ആത്മാവാണ്, എൻ്റേത് ശരീരമാണ്, എന്നിൽ നിന്ന് വേറിട്ടാണ് ശരീരം, ശരീരം വേറെ ആത്മാവ്, ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഞാനെന്ന് പറയുന്ന എന്താണ്, എന്താ എന്റെ സ്വരൂപം? അതിൽ വിപ്രതിപത്തിയുണ്ട്, എന്നുവെച്ചാൽ വിരുദ്ധ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. എല്ലാവരും അത് അംഗീകരിക്കുന്നില്ല. ഞാനെന്ന് പറയുന്ന അറിവെന്ന് പറയുന്ന, അറിവെന്ന് പറയുന്നത് എന്താ? ഇത് മനസ്സാണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സെന്ന് പറയുന്ന ആത്മാവാകാൻ വഴിയില്ല. എന്തുകൊണ്ട്? അത് ക്ഷീണിക്കുന്നു, അത് വൃദ്ധിയെ പ്രാപിക്കുന്നു. മനസ്സിൽ തന്നെ കാമക്രോധാദികളെല്ലാം കടന്നു വരുന്നു. ഇതാണോ ആത്മാവ്? മനസ്സ് സുഖിയാകുന്നു, ദുഃഖിയാകുന്നു, ഇതെങ്ങനെ ആത്മാവാകുന്നു? അങ്ങനെ ഒന്നാണ് ആത്മാവെങ്കിൽ അതുകൊണ്ട് എന്താ വിശേഷം? അതുകൊണ്ട് ഞാനെന്ന് പറയുന്ന അനുഭവമാണ് ആത്മാവെന്ന് പറഞ്ഞാൽ അവിടെ വാദികൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ഞാനെന്ന് പറയുന്ന അനുഭവത്തിലൂടെ ആത്മാവ് പ്രത്യക്ഷമാണ് എന്ന് പറയുന്നത് വൈശേഷി ഗൗതമന്റെ കണാദന്റെ അനുയായികളിലെ ഒരു വിഭാഗമാണ്. നഹി ദേഹാന്തര സംബന്ധിന ആത്മന പ്രത്യക്ഷന അസ്തിത്വ വിജ്ഞാനി ലോകായുതിക ബൗദ്ധാസന പ്രതികൂലാഹസു നാസ്തി ആത്മേതി വദന്തഹ. നാസ്തി ആത്മേതി വദന്തഹ ലോകായുതികാഹ ബൗദ്ധാസ്ത. ശങ്കരാചാര്യർക്ക് ബൗദ്ധന്മാരുടെ അത് വലിയ വിരോധമാണ്. ബൗദ്ധൻ എന്നുള്ള പേര് കേട്ടാൽ തന്നെ രക്തം തിളക്കി. ഇവരെ ചാർവാകന്മാരോട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ബൗദ്ധ ലോകായുക്തിക ശിവരെന്താ പറയുന്നത്? നാസ്തി ആത്മീയതി വദന്ത. അവർ പറയുന്നു ആത്മാവെന്ന് പറയുന്നില്ല. നിങ്ങൾ പറയുന്നു ആത്മാവ് അഹം അനുഭവത്തിലൂടെ പ്രത്യക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം ഇവർക്കെന്താ അഹം അനുഭവം? നേരത്തെ പറഞ്ഞിട്ടുള്ള വാദി വിപ്രതിപത്തി ദർശന അതായത് വ്യാഖ്യാനിക്കുകയും ആത്മാവിനെ ഞാനെന്നുള്ള അനുഭവത്തിലൂടെ അറിയുന്നുണ്ടെങ്കിൽ ബൗദ്ധന്മാരും ചാർവാകന്മാരും എന്തിനെ നിഷേധിക്കുന്നു? ഈ ദേഹാന്തര സംബന്ധിന ആത്മന പ്രത്യക്ഷണ അസ്തിത്വ വിജ്ഞാന. ദേഹാന്തര സംബന്ധിയായ ആത്മാവ്, വേദത്തിൽ പറയുന്ന ആത്മാവ് പ്രത്യക്ഷമായി സിദ്ധമാണെങ്കിൽ ലോകായതികാഹ ബൗദ്ധാശ ലോകായതികന്മാരും ബൗദ്ധന്മാരും പ്രതികൂലാസു അവർ ഞങ്ങളോട് എതിർക്കാൻ വരേണ്ട കാര്യമില്ല. വൈദികന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയുന്ന ഞങ്ങൾക്ക് പ്രതികൂല, അവർ പ്രതികൂലന്മാരായിരിക്കുന്നു, അവരെപ്പോഴും ആത്മാവിനെ എതിർക്കുന്നു. അവരെന്താ പറയുന്നത്? നാസ്തി ആത്മാ, ആത്മാവില്ല. ഇവിടെ ലോകായതികന്മാരെ കുറിച്ച് പറയുന്നത് ശരിയാ. അവരാ ശരീരത്തിൽ നിന്ന് വേറിട്ട് ആത്മാവില്ലെന്ന് തന്നെ പറയുന്നു. ശരീരം തന്നെ ആത്മാവിനെ അവർ പറയുന്നുണ്ട്. അവർ പറയുന്നു ആത്മാവെന്ന് പറയുന്നത് എന്താ? ആത്മാവെന്ന് പറയുന്നു മലയാളത്തിൽ ഞാൻ, സംസ്കൃതത്തിൽ അഹം എന്ന് പറയുന്നതിന് പര്യായമായി ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് ആത്മ. വ്യവഹാര ഭാഷയിൽ ആത്മാ ഞാൻ, ആത്മനഹ സുഖം എന്ന് പറഞ്ഞാൽ എന്റെ സുഖമൊന്നാണ്, ആത്മനഹ ധനം എന്ന് പറഞ്ഞാൽ എന്റെ ധനമൊന്നാണ്. അപ്പോൾ എന്റെ എന്നുള്ളതിനാണ് ഞാനെന്നും എന്റെ എന്നുള്ളതിനാണ് ആത്മശബ്ദം ഉപയോഗിക്കുന്നത്. നമ്മളിത് ഇങ്ങനെ ഉപനിഷത്തിലൂടെയൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ആത്മാവെന്ന് പറയുന്നത് നിത്യശുദ്ധ ബുദ്ധമുക്തമായ ഒന്നാണ്, അത് പരബ്രഹ്മമാണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. ആത്മശബ്ദത്തിനർത്ഥം ഞാനെന്നാണ്. വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ സ്വരൂപം തസ്യ ആത്മാ എന്ന് പറഞ്ഞാൽ അതിന്റെ വാസ്തവരൂപം. അഗ്നിയിലാത്മാ, അഗ്നിയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സ്വരൂപം? എന്താണ് അതിന്റെ ഉഷ്ണം, അതിന്റെ പ്രകാശം? അങ്ങനെയും പറയും. പക്ഷെ അത് ആധ്യാത്മികമായി വരുമ്പോൾ അതിന്റെ അർത്ഥം മാറും. വ്യവഹാര ഭാഷയിൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാർവാകന്മാരും ആത്മാവിനെ തന്നെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവർ പറയുന്നു അത് ഈ ശരീരം തന്നെയാണ്. ഈ ശരീരം ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ അതിലൊരു ചൈതന്യം വരുന്നു, അതാണ് ബോധം. അപ്പോൾ ശരീരം ഇതിൻ്റെ ഈ രൂപം നശിച്ചു പോകുമ്പോൾ ആ ബോധവും നശിക്കുന്നു, മറ്റൊന്നുമില്ല. അവർ ശരീരാതിരിക്തമായ ആത്മാവിനെ നിഷേധിച്ചു. ഇവിടെ ഭാഷകാരൻ ബൗദ്ധന്മാരെയും കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നതെങ്കിലും ബൗദ്ധന്മാർ ചാർവാകന്മാരെ പോലെ അല്ല നിഷേധിക്കുന്നു. ബൗദ്ധന്മാർ ആത്മാവിനെ നിഷേധിക്കുന്നുണ്ട്, ഇവിടെ വൈദികർ പറയുന്ന ആത്മാവിനെ നിഷേധിക്കുന്നു. ബൗദ്ധന്മാരെന്ന് വെച്ചാൽ ബുദ്ധനല്ല, ബുദ്ധൻ തന്നെയായിരുന്നു. ബുദ്ധൻ പറഞ്ഞതായി കേട്ടിട്ടുള്ള ബുദ്ധൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്നോ, ബുദ്ധൻ ആത്മാവിനെ കുറിച്ചൊന്നും പറയാൻ പോകില്ല. കാരണം അത് പറയാത്ത കാരണം, അതിന് കാരണമുണ്ട്. കാരണം വൈദിക ധർമ്മം പ്രചരിച്ചിരുന്ന കാലത്താണ് ബുദ്ധൻ വരുന്നത്. വൈദിക ധർമ്മം യാഗാദി രൂപത്തിൽ പ്രചരിച്ചിരുന്നതാണ്. അന്ന് ആത്മാവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിച്ചിരുന്നു വൈദികർ. എങ്ങനെ ശരീരത്തിൽ നിന്നും ഭിന്നമായൊരാത്മാവുണ്ട്. ഈ ഒരറിവാണ് സർവ കർമ്മകാണ്ഡത്തിനും ആധാരമായിരുന്നത്. അങ്ങനെ ഒരു അറിവുള്ളത് കൊണ്ടാണ് മരണശേഷം സ്വർഗം കിട്ടുമെന്ന് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. കാരണം ശരീരം ഭിന്നമായൊരാത്മാവുണ്ട്, ആ ആത്മാവ് മരണശേഷം വേറെ ശരീരത്തിൽ സ്വീകരിക്കും, പറയുന്നതല്ല സ്വർഗം കിട്ടും നരകം കിട്ടുമെന്നെല്ലാം വിശ്വസിച്ചു. അപ്പം അതിനുവേണ്ടി കർമ്മകാണ്ഡികൾ എന്ത് ചെയ്തു, യാഗത്തിന് പ്രേരിപ്പിച്ച ആൾക്കാർ യാഗം ചെയ്യണം. യാഗം ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം സ്വർഗം കിട്ടും. ഈ ജന്മത്തിൽ പുത്രനില്ലെങ്കിൽ മരണശേഷം അടുത്ത ജന്മത്തിൽ പുത്രൻ കിട്ടും. ഈ ജന്മത്തിൽ പശുവില്ലെങ്കിൽ മരണശേഷം പശുവിനെ കിട്ടും. ഈ ജന്മത്തിൽ ഹിരണ്യം ഇല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഹിരണ്യം കിട്ടും. ഈ ജന്മത്തിൽ ചക്രവർത്തി പദം കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ദേവേന്ദ്ര പദം കിട്ടും. എല്ലാ ചക്രവർത്തി ഇങ്ങനെ ഈ ആത്മാവിൻ്റെ അസ്തിത്വത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കർമ്മകാണ്ഡികൾ ജനങ്ങളെ പ്രലോഭിപ്പിച്ച് അവരെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ചത്. അപ്പം അതിൻ്റെ തുടക്കം ഈ ആത്മാവിൻ്റെ അസ്തിത്വമാണ്. അപ്പം യാഗം വരുമ്പോൾ അതിനകത്ത് എല്ലാം വരും. യാഗത്തിൻ്റെ ഭാഗമാണ് യുദ്ധം, രാജസൂയം എല്ലാം ചെയ്യണമെങ്കിൽ അടുത്തുള്ള രാജാക്കന്മാരെയൊക്കെ ആക്രമിച്ച് അവരുടെ സമ്പത്തൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റും. യുദ്ധം അതിൻ്റെ ഭാഗമാണ്, യാഗത്തിൻ്റെ ഭാഗമാണ്. അതായത് പുരാണങ്ങൾ ഇതിഹാസപ്പെടുത്തു നോക്കുക, ധനഞ്ജയൻ പോയി ഒരുപാട് ഭാരതം മുഴുവൻ യുദ്ധം ചെയ്ത് എല്ലാവരെയും കീഴ്പ്പെടുത്തി. യുദ്ധം ചെയ്യാമെന്ന് വെച്ചാൽ ഒരുപാട് പേരെ കൊല്ലുക. എന്തിനാ ഇത് യാഗം ചെയ്യാൻ വേണ്ടി, എന്തിനാ ഇത് ചെയ്യുന്ന, മരിച്ചതിന് ശേഷം ഇന്ദ്രപദവി കിട്ടും. നൂറ് രാജസൂയം ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം അവിടെ കിട്ടും. അപ്പോൾ ഇവനെന്ത് ചെയ്യുന്നു, പരസ്പരം വെട്ടിയും കൊന്നും ആണ് ഇന്ദ്രപദവി നേടുന്നത്. അപ്പോൾ അതിന് കാരണം എന്തുകൊണ്ട്, ഈ ആത്മാഅസ്തിത്വവാദം. അപ്പോൾ അങ്ങനെ ജനങ്ങളെല്ലാം രാജാക്കന്മാരെല്ലാം യുദ്ധം ചെയ്ത് സ്വർഗത്തിൽ പോകാൻ ധനം ഉണ്ടാക്കുക. കാരണം ഇതിന് വലിയ ധനവ്യയം ഉള്ളതാണ്. ദക്ഷിണ തന്നെ സ്വർണം തന്നെ കൊടുക്കണം, വേറൊന്നും കൊടുത്താൽ പോലും. അപ്പോൾ അത് ഉള്ളിടത്തു നിന്ന് പിടിച്ചു കൊണ്ടുവന്നാൽ ഇത്. അങ്ങനെ രാജാക്കന്മാരെല്ലാം ക്ഷത്രിയന്മാരുടെ എല്ലാം പണി ഇതാണ്, യുദ്ധം ചെയ്യുക, ധനം ഉണ്ടാക്കുക, യാഗം ചെയ്യുക, മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോകാമെന്നുള്ള വിശ്വാസം. അത് വിശ്വാസത്തിന് കാരണം ആത്മാർത്ഥി. പിന്നെ അതിന് വരുന്ന ഏറ്റവും വലിയ തകരാറെന്താണ്, ഹിംസ. അശ്വത്തെയും ആടിനെയും എല്ലാം വെട്ടിക്കൊണ്ടത് അത് യാഗത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പം ഹിംസയും ഈ ഹിംസ അത് കണ്ടിട്ട് മനം മടുത്തിട്ടാണ് ബുദ്ധൻ പറഞ്ഞത്. ഈ ബുദ്ധൻ ഇതിനെക്കുറിച്ചൊന്നും പറയാം, എന്താണ് ശരീരാതിരിക്തമായ ഒരു ആത്മാ ഉണ്ടെന്ന് പറഞ്ഞില്ല. പറഞ്ഞാൽ വൈദികനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, ബാക്കിയെല്ലാം അംഗീകരിക്കേണ്ടി വരും. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ യാഗവും ഹിംസയും നടക്കും. പക്ഷേ ഇല്ല എന്ന് തീർത്ത് പറയാനും സമർത്ഥിക്കാനും ബുദ്ധൻ തയ്യാറായില്ല. കാരണം അതങ്ങനെ പറയാൻ കഴിയത്തില്ലല്ലോ. ബുദ്ധനും അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധൻ അദ്വൈതവാദി എന്ന് പേര് ചെയ്തു വന്നത്. വിജ്ഞാനത്തെയും മറ്റും പറയുന്നുണ്ട്. പക്ഷേ വൈദികന്മാരെ പിന്തുടർന്ന് ആത്മാഅസ്തിത്വത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ യാഗവും യുദ്ധവും വരും, ഹിംസ വരും. അപ്പോൾ ഹിംസ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു ബുദ്ധൻ, വേദപ്രമാണത്തെ തന്നെ നിഷേധിച്ചു. വേദത്തെ അംഗീകരിച്ചാൽ ആത്മാവിനെ അംഗീകരിക്കണം, ആത്മാവിനെ അംഗീകരിച്ചാൽ യുദ്ധം. അതുകൊണ്ട് ഇതിനെ നിഷേധിച്ചു. അതിനെക്കുറിച്ച് പ്രതീക്ഷിച്ചൊന്നും പറഞ്ഞില്ല. പറയാതിരിക്കുന്ന തെറ്റല്ല, കാരണം ദക്ഷിണാമൂർത്തിയും എന്താണ് മൗനിയായിരിക്കുന്നു, ആത്മാവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ബാക്കിനും മനസ്സിനും എത്താത്ത ഒന്നിനെ കുറിച്ച് എന്ത് പറയാനും, അനിർവചനീയമായ ഒന്നിനെ കുറിച്ച് പരമാർത്ഥത്തിലൊന്നും പറയാനില്ല. മൗനം തന്നെ അവിടുത്തെ ഉപദേശം. അതുകൊണ്ട് ചില പറയുന്നുണ്ട് ബുദ്ധൻ തന്നെയാണ് ദക്ഷിണാമൂർത്തി എന്നും പറയുന്നത്, ചില ഗവേഷകർ അങ്ങനെയും പറയുന്നു. എന്തായാലും ബുദ്ധൻ അങ്ങനെ ഒരു നിലപാടെടുത്തത് അഹിംസയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബുദ്ധധർമ്മത്തിലും പിൽക്കാലത്ത് അപജയം വന്നു. ബുദ്ധന്റെ സിദ്ധാന്തങ്ങളെ അനുയായികൾ പലതരത്തിലും വ്യാഖ്യാനിച്ചു. വൈദിക ധർമ്മത്തിനും അപജയം വന്നതുപോലെ തന്നെ ബുദ്ധധർമ്മത്തിനും വന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ വീണ്ടും വൈദിക ധർമ്മത്തെ പുനഃസ്ഥാപിക്കേണ്ടി വന്നു. അപ്പോൾ ആ വൈദിക ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വേദത്തിൻ്റെ പ്രാമാണ്യം അംഗീകരിക്കണം, ആത്മാഅസ്തിത്വത്തെ അംഗീകരിക്കണം. എന്നാൽ ബുദ്ധൻ പറഞ്ഞ ഹിംസയെ ഒഴിവാക്കിയും മതി. അതിനുവേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ ബൗദ്ധന്മാരെ നിഷേധിക്കുന്നത്, ബുദ്ധ അനുയായികളെ നിഷേധിക്കുന്നത്. ബുദ്ധൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ അനുയായികളുണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ആത്മാഅസ്തിത്വത്തെക്കുറിച്ച് സർവാഗന്റെ നിലപാടല്ല ബുദ്ധന് ഉണ്ടായിരുന്നത്. ബുദ്ധന്റെ

0: ശങ്കരാചാര്യർ വീണ്ടും വന്നപ്പോൾ ശങ്കരാചാര്യർക്കും അതിനെ ഒഴിവാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വേദത്തെ അംഗീകരിക്കേണ്ടി നിന്നു, കാരണം ആത്മാഅസ്തിത്വം പോലുള്ള കാര്യങ്ങൾ വേദത്തിലൂടെ സമർത്ഥിക്കാൻ കഴിയും. കുറച്ചുകൂടി ഒരു അതിനു മുമ്പുള്ള വൈദികന്മാരെക്കാളും കുറച്ചുകൂടി മാറിയവര് നില സ്വീകരിച്ചു. മാരലഭട്ടന്റെയും മറ്റും നിലപാട് അല്ല ശങ്കരാചാര്യ സ്വീകരിച്ചു. തമ്മിൽ ഭേദം എന്നുള്ളതാണ്. പക്ഷെ അതിൽ വേദ പ്രാമാണ്യത്തെ സ്വീകരിക്കുന്നുകൊണ്ട് വരുന്ന ഒരു ഗുണം ആത്മാഅസ്തിത്വത്തെ, അവിടെ ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യം കിട്ടും, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. മറ്റേ അങ്ങനെയല്ല, വൈദിക കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് അതിന് മുമ്പുള്ള വൈദികന്മാർ, ഇതാണ് രണ്ടും തമ്മിൽ വരുന്ന ഇതിന്റെ മധ്യത്തിൽ വരുന്ന ബുദ്ധൻ. അത് കേട്ടിട്ട് ഇന്നും ബുദ്ധനെ വിമർശിക്കുന്നവരുണ്ട്, കഥയറിയാതെ. ബുദ്ധൻ എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് മനസ്സിലാക്കാതെ ശങ്കരാചാര്യ ഇങ്ങനെ ബൗദ്ധ എന്ന് പറഞ്ഞ് ബുദ്ധ അനുയായികളെ നിഷേധിക്കുന്നതുകൊണ്ട് ബുദ്ധൻ കൊണ്ട് യഥാർത്ഥവനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അറിഞ്ഞും അറിയാതെ അറിയാതെ വിവരമില്ലാതെ സംസാരിക്കുന്നവരാണ് കൂടുതലും. വിവരമുള്ളവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഹിംസാത്മകമായ പൗരോഹിത്യത്തെ സമർത്ഥിക്കുന്നവരാണ് പറയുന്നത്. അല്ലെങ്കിൽ ബൗദ്ധനെ വിമർശിക്കാൻ വരെ ബുദ്ധനെ വിമർശിക്കാൻ വരെ വഴിയുന്നു. കാരണം ബുദ്ധൻ നിലകൊണ്ടത് അഹിംസയ്ക്ക് വേണ്ടിയിട്ടാണ്, അഹിംസ ത്യാഗം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഈ പൗരോഹിത്യ ചൂഷണം അതിനെതിരായിട്ടാണ് ബുദ്ധൻ നിലകൊണ്ടത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വന്നപ്പോൾ ഇവിടെ ബുദ്ധനെ അവതാരമായിട്ട് സ്വീകരിച്ചത്. ഇവിടെ പറയുന്നത് ബുദ്ധനെ കുറിച്ചല്ല, ബൗദ്ധന്മാർക്ക് അതിൽ അധപ്പതനം ഉണ്ടായി ഒരുപാട്. വാമാചാരത്തിലേക്കൊക്കെ പോയി, താന്ത്രികം മാന്ത്രികം എല്ലാം കടന്നു വരികയും അവിടെ അബദ്ധസഞ്ചാരം. പക്ഷെ അങ്ങനെ അബദ്ധസഞ്ചാരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബുദ്ധ ബൗദ്ധ സമ്പ്രദായത്തെക്കാൾ കൂടുതൽ അധപ്പതിച്ചത് വൈദിക സമ്പ്രദായം. കാരണം അത് ശങ്കരാചാര്യനെ പറയുന്നുണ്ട്, എന്താണ് ഗീതാഭാഷ്യത്തിൽ അനുഷ്ഠാതൃണാം കാമോദ്ഭവ. ഈ വൈദിക ധർമ്മം അനുഷ്ഠിച്ചു വന്നിരുന്നവരിൽ കാമുണ്ടായി, അതുകൊണ്ടാണ് അവർ മറ്റുള്ള രാജാക്കന്മാരെ പ്രേരിപ്പിച്ച് യുദ്ധം ചെയ്യിപ്പിച്ച് സമ്പത്ത് സ്വരൂപിച്ചത്, അതുകൊണ്ട് ഈ ധർമ്മം നശിച്ചു. ശങ്കരാചാര്യന് സ്വയം പറയുന്നു. അതുകൊണ്ട് ബൗദ്ധധർമ്മം എത്ര നശിച്ചു, അതിൽ കൂടുതൽ നശിച്ചു വൈദിക ധർമ്മം. അപ്പോൾ വേദത്തിൽ പറയുന്ന ആത്മവിജ്ഞാനം, അതിനു വേണ്ടിയിട്ട് വേദപ്രാമാണ്യത്തെ അംഗീകരിക്കേണ്ടി വരുന്നു. അവിടെയാണ് ശങ്കരാചാര്യരുടെ സ്ഥാനം. അതുകൊണ്ട് രണ്ടു കൂട്ടരുടെയും, സർവാകന്റെയും ബൗദ്ധന്റെയും ആ നിലപാട് രണ്ടും രണ്ടാണ്. നഹി ഘടാതു പ്രത്യക്ഷ വിഷയ പ്രതിബദ്ധത നസി ഘടകി. ആത്മാവിന്റെ അസ്തിത്വം പ്രത്യക്ഷമാണെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം വരത്തില്ല. കാരണം ഈ ശരീരം, ഇത് ശരീരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സർവകനായാലും ബൗദ്ധനായാലും അദ്വൈതി ആയാലും ആരായാലും ശരി, കാണുന്നില്ല ഇത് ശരീരമാണ്. എന്തുകൊണ്ട്? ഇത് പ്രത്യക്ഷ സിദ്ധമാണ്. അതിനൊരു ഉദാഹരണം പറയുന്നു, ഘടാതു പ്രത്യക്ഷ വിഷയ പാത്രം പോലെയുള്ള പ്രത്യക്ഷമായ കാര്യങ്ങളിൽ ശരീരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആർക്കും വിരുദ്ധ അഭിപ്രായമില്ല. നാസ്തികട ഇത് ശരീരമല്ല, ശരീരമില്ല, അങ്ങനെ ആരും പറയുന്നില്ല. പക്ഷെ ആത്മാവിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് ബാഹ്യവസ്തുക്കളെ പോലെ പ്രത്യക്ഷ വിഷയമല്ല. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നതിന് ശ്രുതിയെ ആശ്രയിക്കേണ്ടി വരും.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.